നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ¡Gracias!

0: ഒപ്പം.
1: ഒരു വലിയ കടൽ തീരത്തെ ലൈറ്റ് ഹൗസിലെ ഒരു ചെറിയ ബൾബ് വിചാരിച്ചു, ഈ വലിയ കടലിലും ഇരുട്ടിലും എന്റെ കുഞ്ഞു വെളിച്ചം കൊണ്ട് ആർക്കെന്ത് പ്രയോജനം? നിരാശയോടെ അത് അണയാൻ തുടങ്ങിയപ്പോൾ ദൂരെ കൊടുങ്കാറ്റിൽപ്പെട്ട ഒരു കപ്പൽ ആ ചെറിയ മിന്നൽ വെളിച്ചം കണ്ട് സുരക്ഷിതമായി കരയോടടുത്തു. അപ്പോഴാണ് ആ ബൾബിന് മനസ്സിലായത്, ആകാശം അത്രയും പ്രകാശിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരാളുടെയെങ്കിലും ആപത്ത് കാലത്ത് വഴികാട്ടിയാക്കാൻ തന്റെ ചെറിയ പരിശ്രമത്തിന് കഴിയുമെന്ന്. നിങ്ങളുടെ ചെറിയ നല്ല പ്രവൃത്തികളെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. ഇരുട്ടിൽ നിൽക്കുന്ന മറ്റൊരാൾക്ക് അതൊരു വലിയ ജീവിത വെളിച്ചമായേക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 18, കൊല്ലവർഷം 1202, ചിങ്ങം 2, ചൊവ്വാഴ്ച. ഇന്ന് ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് മലയാളികൾക്ക് ഇന്ന് ചിത്തിര. മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമായ ഓണത്തിൻ്റെ 10 ദിവസങ്ങളിൽ അത്തത്തിന് തൊട്ടു പിന്നാലെ വരുന്ന രണ്ടാമത്തെ ദിവസമാണ് ചിത്തിര. അത്തന്നാളിൽ ഒരു നിരയിലോ അല്ലെങ്കിൽ വളരെ ലളിതമായി തുടങ്ങുന്ന അത്തപ്പൂക്കളത്തിന് ചിത്തിരനാളിൽ കൂടുതൽ മിഴിവേകുന്നു എന്നതാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ദിവസം പൂക്കളിൽ രണ്ടാമതൊരു വട്ടം കൂടി ചേർക്കുകയും വ്യത്യസ്ത നിറങ്ങളിലുള്ള കൂടുതൽ പൂക്കൾ ഉപയോഗിച്ച് അതിനെ വലുതാക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. മഹാബലി തമ്പുരനെ വരവേൽക്കാനായി വീടും പരിസരവും ഭംഗിയാക്കുന്നതിൻ്റെ പ്രധാന തുടക്കം കുറിക്കുന്നതും ചിത്തിരനാളിലാണ്. പഴയതും ആവശ്യമില്ലാത്തതുമായ സാധനങ്ങൾ ഉപേക്ഷിക്കാനും വീടിന്റെ മുറ്റവും ചുറ്റുപാടും അടിച്ചുവാരി വൃത്തിയാക്കി ചാണകമെഴുകി ശുദ്ധിയാക്കാനും കുടുംബാംഗങ്ങൾ ഈ ദിവസം പ്രത്യേകമായി മാറ്റിവെക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
1: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
0: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
3: മോർണിംഗ് മോജോ.

0: மார்னிங் போஜோ.
1: Good morning, namaskaram and welcome to Morning Mojo with me, RJ Anamika. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓണക്കാലം വീണ്ടും വന്നെത്തിയിരിക്കുകയാണല്ലേ. നാട്ടിൻ പുറങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ ഇപ്പോൾ ഓണത്തിൻ്റെ ആവേശമാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് തന്നെ പറയാം. എങ്ങും പൂക്കളുടെ സുഗന്ധവും മനസ്സിൽ സന്തോഷവും പ്രതീക്ഷകളും നിറയുന്ന ഈ ഒരു സമയം നമ്മൾ മലയാളികൾക്കെന്നും ഒരു പ്രത്യേക വികാരം തന്നെയാണല്ലേ. മലയാളികൾ ഏവരും പൊന്നോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് ഇത്തവണത്തെ ഓണാഘോഷങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇത്തവണ ചിങ്ങമാസ പുലരിയിലല്ല ഇക്കുറി അത്തം പിറന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇക്കൊല്ലം അത്തം കഴിഞ്ഞ് 11-ാം ദിവസമാണ് തിരുവോണം വരുന്നത്. അതായത് കർക്കിടകം 31-നാണ് ഇത്തവണ അത്തം നാള് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. സാധാരണയായിട്ട് അത്തം നാള് മുതൽ 10-ാം ദിവസമാണ് നമ്മൾ പൊതുവെ തിരുവോണം ആഘോഷിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ 11-ാം ദിവസമായിട്ടുള്ള ഓഗസ്റ്റ് 26-നാണ്, അതായത് ചിങ്ങം 10-നാണ് തിരുവോണം വരുന്നത്. അത്തത്തിന് ശേഷം വരുന്ന ചോതി നക്ഷത്രം രണ്ട് സൂര്യോദയങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ് ദിവസങ്ങളുടെ എണ്ണത്തിൽ ഈ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. ചിങ്ങമാസത്തിൽ തന്നെ തിരുവോണം ആഘോഷിക്കണം എന്നതുകൊണ്ട് തന്നെ കർക്കിടകത്തിലെ അത്തം നാളെ മുതൽ തന്നെ ആഘോഷങ്ങൾ ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ പതിവ് പോലെ 10 ദിവസത്തിന് പകരം 11 ദിവസത്തെ നീണ്ട പൂക്കൾ ആഘോഷങ്ങളോടെയാണ് മലയാളികൾ ഇക്കുറി ഓണത്തെ വരവേൽക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ഈ ഒരു ഓണക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ കൊണ്ടുവരട്ടെ. അതുപോലെ തന്നെ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജു നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വിത്ത് മീ

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
6: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
7: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പോ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര. മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
5: എങ്ങോട്ടാ പോണ്ടത്
6: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
7: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
9: മോർണിംഗ് മോജോ,
10: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. നമ്മളൊക്കെ ജീവിതത്തിലെ എപ്പോഴെങ്കിലും ഇനി എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് ചിന്തിച്ച് സങ്കടം വന്നിട്ടുള്ള ആളുകളായിരിക്കും അല്ലേ? ചില തോൽവികളെ നമുക്ക് ഭയമാണ്. ഒരു പ്രൊജക്ട് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സാം ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ, അതും അല്ലെങ്കിൽ ഒരു ജോബ് ഇന്റർവ്യൂവിൽ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ ഡൗൺ ആകാറുണ്ട്. എനിക്കിതിനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് ക്വിറ്റ് ചെയ്യാറുണ്ട്. ഈ ചൈനീസ് ബാംബു ട്രീയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ചൈനീസ് ബാംബു സീഡ് നമ്മൾ മണ്ണിൽ നട്ടിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 4 വർഷം നമുക്ക് പുറത്തേക്കൊന്നും കാണാനായിട്ട് കഴിയില്ല. നമ്മൾ ഡെയിലി അതിന് വെള്ളം ഒഴിക്കും, വളം ഇടും, പക്ഷേ ഒരു ചെറിയ ഇല പോലും പുറത്തേക്ക് വരാറില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും ഇതൊരു വേസ്റ്റ് പരിപാടിയാണ്, ഇനി ഇതിന് പുറകെ നടക്കേണ്ട എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ 5-ാമത്തെ വർഷം വെറും 6 ആഴ്ചകൾ കൊണ്ട് ആ ഒരു ബാംബു ഏകദേശം 80 അടി മുകളിലേക്ക് വളരുന്നുണ്ട്. ആ ആദ്യത്തെ 4 വർഷം അത് മണ്ണിനടിയിൽ വളരെ ഡീപ്പായിട്ട് വേരുകൾ ഉണ്ടാക്കുകയാണ്. നമ്മുടെ ലൈഫും ശരിക്കും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉടനെ അതിനൊരു റിസൾട്ട് കിട്ടിയില്ല എന്ന് വരാം, പക്ഷെ അതിനർത്ഥം നമ്മൾ തോറ്റുപോയി എന്നല്ല. നിങ്ങളുടെ എഫേർട്സ് എല്ലാം നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഓഗസ്റ്റ് 18 ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് വേൾഡ് നെവർ ഗിവ് അപ്പ് ഡേ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും തോറ്റുകൊടുക്കരുത് എന്ന് നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഈ ദിവസം നമ്മളോട് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഫെയിലിയേഴ്സ് എന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗം മാത്രമാണല്ലേ, അതൊരിക്കലും നമ്മുടെ അവസാനമല്ല. ഒരു വാതിൽ നമുക്ക് മുൻപിൽ ക്ലോസ് ആകുമ്പോൾ ഉറപ്പായിട്ടും മറ്റൊരു വാതിൽ നമുക്കായിട്ട് തുറന്ന് നൽകും എന്ന് നമ്മൾ വിശ്വസിക്കുക. ചിലപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഫെയിലാകാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ വലിയൊരു ലോസ് സംഭവിക്കാം. ആ ഒരു സമയത്ത് ലോകം മുഴുവൻ നമുക്കെതിരാണെന്ന് തോന്നും. പക്ഷെ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്ന് ഓടി ഒളിക്കുന്നതിന് പകരം അതിനെ ഫേസ് ചെയ്യാനായിട്ട് കാണിക്കുന്ന ആ ഒരു ധൈര്യം, അതാണ് പറഞ്ഞാൽ ശരിക്കും യഥാർത്ഥ സക്സസ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര തവണ താഴെ വീണു എന്നതിലല്ല കാര്യം, എത്ര തവണ നമ്മൾ തിരികെ എഴുന്നേറ്റു എന്നതിലാണ്. ഒരു തോൽവിയും നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ല എന്ന് പറയാം. അത് നമ്മുടെ സക്സസ്സിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് മാത്രം. അങ്ങനെയായിട്ടത് കാണുക കേട്ടോ. ഒരു ദിവസം ഉറപ്പായിട്ടും സക്സസ്, വിജയം നമ്മളെ തേടി വരിക തന്നെ ചെയ്യും എന്നാണ് ഈ ഒരു മൊമെന്റിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്ന് വേൾഡ് നെവർ ഗിവ് അപ്പ് ഡേ ആണ്. നമ്മൾ മലയാള സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ മോട്ടിവേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള സിനിമയിലെ പാട്ടുകളുണ്ട്. അത്തരത്തിൽ മോട്ടിവേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത്, ഫ്രം ദ മൂവി ജേക്കബിന്റെ സ്വർഗരാജ്യം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand, Samibam, Pulaman, Kottarakara.
3: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
4: 18 ആം പടി, മുകുന്ദനുള്ളി അസോസിയേറ്റ് തുടരും. പ്ലൂട്ടോ എന്ന സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദ ചാമിംഗ് ആക്ട്രസ് ആർഷ ബൈജു എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90. ഓഗസ്റ്റ് 18 വൈകുന്നേരം 7 മണി മുതൽ ആർജു അനാമയ്ക്കോടൊപ്പം.
5: ഹലോ, ഞാൻ ആർത്ത ചാന്ദിനി ബൈജു. ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: അപ്പോ ഈ ഓണം ആശ്രയ FM 90

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതിക്ക് കീഴിൽ 31 അപേക്ഷകൾക്ക് കൂടി അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ഷക്സാദ് ഭട്ടി നെറ്റ്വർക്ക് ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിഴിഞ്ഞം തുറമുഖത്തുനിന്ന് നേരിട്ടുള്ള കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സഹകരണവും സുസ്ഥിരതയും പ്രധാന ചർച്ചാ വിഷയം. അതിതീവ്ര മഴ സാധ്യതയെ തുടർന്ന് ഝാർഖണ്ഡിൽ ഇന്ന് ചുവപ്പു ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതി പ്രകാരം 31 അപേക്ഷകൾക്ക് കൂടി അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. 7,877 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ പദ്ധതികളിലൂടെ പ്രതീക്ഷിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ 82,000 കോടി രൂപയുടെ ഇലക്ട്രോണിക് ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. 9,500 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ തീരുമാനം വഴിയൊരുക്കും. തമിഴ്നാട്ടിൽ നിന്നുള്ള 7, മഹാരാഷ്ട്ര, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് 6 വീതവും ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിൽ നിന്നാണ് അപേക്ഷകൾ ലഭിച്ചത്. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അപേക്ഷകർക്ക് അംഗീകാരപത്രങ്ങൾ കൈമാറി. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ അംഗീകാരം ലഭിച്ച ആകെ കമ്പനികളുടെ എണ്ണം 106 ഉയർന്നതായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: ഇലക്ട്രോണിക്സ് കമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീം മേ 106 പ്രോജക്ട്സ് അപ്രൂവ് ഹോ ചുക്കേ ഹേ ഓർ 2.5 ലക്ഷം ലോഗോ കോ ടോട്ടൽ ഡയറക്ട് ഓർ ഇൻഡയറക്ട് മിലാകെ ഇൻ ഫാക്ടറീസ് മേ എംപ്ലോയ്മെന്റ് മിലേഗാ ജിസ് സ്കീം മേ 31 പ്രോജക്ട്സ് അപ്രൂവ് ഹുഏ ഹേ.
0: സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ISI പിന്തുണയുള്ള ഷക്സാദ് ഭട്ടി നെറ്റ്വർക്ക് എന്ന ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 14 സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഏകോപിപ്പിച്ചുള്ള റെയ്ഡുകൾ നടത്തി ഭീകര ശൃംഖലയെ തകർത്തതായും 200 ഭീകര പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. ഉത്തർപ്രദേശിൽ നിന്ന് 62, ഹരിയാനയിൽ നിന്ന് 52, ഡൽഹിയിൽ നിന്ന് 51, പഞ്ചാബിൽ നിന്ന് 44 പേർ ഉൾപ്പെടെ 200 പേർ പിടിയിലായിട്ടുണ്ട്. പാകിസ്ഥാൻ ആയുധ ഫാക്ടറിയിലെ മുദ്രയുള്ള ഗ്രനേഡുകൾ, സ്ഫോടക വസ്തുക്കൾ, പിസ്റ്റളുകൾ, വെടിയുണ്ടകൾ, CCTV ക്യാമറകൾ എന്നിവ പിടിച്ചെടുത്തതായും ശ്രീ അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന് കീഴിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്നലെ ചേർന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. പരീക്ഷാ നടപടിക്രമങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി NDA സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ മന്ത്രിയെ ധരിപ്പിച്ചു. ഝാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് TDPL നടത്തിയ JSSC CGL പരീക്ഷയും മറ്റ് എല്ലാ മത്സര പരീക്ഷകളും റദ്ദാക്കി. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ ഇന്നലെ വൈകിട്ട് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ഇതിനു പുറമെ 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഝാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തിയ എല്ലാ പരീക്ഷകളിലും സമഗ്ര അന്വേഷണം നടത്താനും സർക്കാർ ഉത്തരവിട്ടു. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്തിന് നേപ്പാൾ സൈന്യത്തിന്റെ ആദരം. ഇന്നലെ കാഠ്മണ്ഡുവിലെ ശീതൽ നിവാസിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പൌഡൽ ഇന്ത്യൻ കരസേനാ മേധാവിക്ക് നേപ്പാൾ സൈന്യത്തിന്റെ ഓണററി ജനറൽ ബഹുമതി നൽകിയാണ് ആദരിച്ചത്. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പിടിച്ചെടുത്ത കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകളിൽ കൃത്യസമയത്ത് അന്വേഷണം പൂർത്തിയാക്കാൻ സുപ്രീംകോടതിയുടെ നിർദ്ദേശം. പണമോ ആസ്തികളോ പിടിച്ചെടുത്താൽ 24 മണിക്കൂറിനകം ജില്ലാ മജിസ്ട്രേറ്റിനെയോ ബന്ധപ്പെട്ട കോടതിയെയോ അറിയിക്കണം. ഒരു വർഷത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെല്ലാരിയിൽ വൻതോതിൽ കള്ളപ്പണം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഖത്തറിലുള്ള പ്രവാസികൾക്ക് ഇന്ത്യയിലേക്ക് നേരിട്ട് പണം അയക്കുന്നതിനുള്ള UPI അധിഷ്ഠിത POS ട്രാൻസ്ഫർ സേവനം ആരംഭിച്ചതായി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം. ഖത്തർ പോസ്റ്റ് ഔട്ട്ലെറ്റുകൾ വഴി നേരിട്ട് പണം അയക്കാനാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം തുറമുഖത്തുനിന്നുള്ള നേരിട്ടുള്ള കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ 10:45 മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ SMITHY M. പള്ളുരുത്തി.
3: അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി മാത്രം പ്രവർത്തിച്ചിരുന്ന വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ചരക്കുകളുടെ നേരിട്ടുള്ള കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഇന്ന് തുടക്കമാവുകയാണ്. ഇതുവരെ മദർഷിപ്പുകൾ എന്ന വൻ കപ്പലുകളിൽ വരുന്ന കണ്ടെയ്നറുകൾ മറ്റു ചെറിയ കപ്പലുകളിലേക്ക് മാറ്റി അയക്കുന്ന രീതിയിലുള്ള സേവനങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ചരക്കുകൾ കയറ്റി അയക്കാനും ഇറക്കുമതി നടത്താനുമുള്ള കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറുടെ അനുമതി July 17 ലഭിച്ചത്. പൂർണ്ണ കണ്ടെയ്നറുകൾ മാത്രമാവും നിലവിൽ വിഴിഞ്ഞത്ത് ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യാനാവുക.
0: കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഇന്ന് ചേർത്തലയിൽ ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ V. പളനിച്ചാമി അധ്യക്ഷത വഹിക്കും. അതേസമയം കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല നാളെ രാവിലെ 9:30 മുതൽ എറണാകുളം മരട് നടക്കും. ജില്ലാ കളക്ടർ പ്രിയങ്ക ജി പരിപാടി ഉദ്ഘാടനം ചെയ്യും. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾക്കായി ഗുരുവായൂർ ക്ഷേത്രം ഒരുങ്ങി. ഇന്ന് രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള കതിർക്കറ്റകൾ ക്ഷേത്രത്തിൽ എത്തിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ പാർലമെന്ററി കാര്യ വകുപ്പ് സഹമന്ത്രി L. മുരുകൻ ഇന്ന് രാത്രിയോടെ മലപ്പുറം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ എത്തും. ഒരാഴ്ചത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം എത്തുന്നത്. തൃശൂരിന്റെ തനത് കലാരൂപമായ പുലിക്കളിയിൽ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സംഘങ്ങൾക്ക് കേന്ദ്ര ടൂറിസം വകുപ്പ് അനുവദിച്ച 24 ലക്ഷം രൂപയുടെ ധനസഹായം ഇന്ന് വിതരണം ചെയ്യും. കളക്ടർ കോൺഫറൻസ് ഹാളിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുക സമ്മാനിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് ഝാർഖണ്ഡിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം വടക്കൻ ഒഡീഷയിൽ പ്രളയ സാഹചര്യം ഗുരുതരമായി തുടരുന്നു. ന്യൂഡൽഹിയിൽ ആരംഭിച്ച BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. പുരുഷ സിംഗിൾസിൽ യുവതാരം ആയുഷ് ഷെട്ടി നിലവിലെ ലോക ചാമ്പ്യനും 1-ാം റാങ്കുകാരനുമായ ചൈനയുടെ ഷിയുക്കിയെ അട്ടിമറിച്ചു. വനിതാ സിംഗിൾസിൽ മുൻനിര താരം PV സിന്ധു അയർലന്റിന്റെ സോഫിയ നോബിളിനെതിരെ ആധികാരിക വിജയം നേടി. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ തൃഷ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും കവിപ്രിയ സെൽവം സിമ്രാൻ സിംഗി സഖ്യവും ആദ്യ റൌണ്ടിൽ സ്പെയിനിന്റെ ജോഡികളെ മറികടന്നു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ MR അർജുൻ ഹരികരൻ അംശകരുൺ സഖ്യവും 2-ാം റൌണ്ടിലേക്ക് യോഗ്യത നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതിക്ക് കീഴിൽ 31 അപേക്ഷകൾക്കു കൂടി അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ഷക്സാദ് ഭട്ടി നെറ്റ്വർക്ക് ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നേരിട്ടുള്ള കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സഹകരണം, സുസ്ഥിരത പ്രധാന ചർച്ചാ വിഷയം. അതിതീവ്ര മഴ സാധ്യതയെ തുടർന്ന് ഝാർഖണ്ഡിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയ തുടക്കം. വാർത്തകൾ
4: ആശ്രയ FM 90 നാടിനൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
3: അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
4: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
2: എന്റെ ബെമ്പറന്നോരെ, നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
1: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
2: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിങ്ങൾ കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
1: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
2: അതേടോ, നല്ല കാര്യങ്ങൾക്ക് താമസം വേണ്ട.
1: അങ്ങനെ പറയട്ടാ.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
5: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്. മോർണിംഗ് മോജോ.
3: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. ആകാശത്തിലൂടെ വിമാനത്തിൽ യാത്ര ചെയ്യുക എന്നത് പലരുടെയും വലിയൊരു ആഗ്രഹമായിരിക്കുമല്ലോ. എന്നാലേ വിമാനത്തിലേതുപോലെയുള്ള ആഡംബര സൗകര്യങ്ങളോടെ വലിയ പണച്ചെലവില്ലാതെ ഇനി നമുക്ക് നമ്മുടെ നിരത്തുകളിലൂടെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. പറഞ്ഞു വരുന്നത് വിമാനത്തിന് സമാനമായിട്ടുള്ള ഉൾഭാഗവും സൗകര്യങ്ങളുമുള്ള KSRTC പുതിയ എക്സിക്യൂട്ടീവ് ക്ലാസ് ബസ്സുകൾ ട്രിവാൻഡ്രത്ത് നിന്നും എറണാകുളത്തേക്ക് സർവീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് എന്നൊരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് കേട്ടോ. വിമാനത്തിലെ എയർ ഹോസ്റ്റസുമാർക്ക് സമാനമായിട്ട് യാത്ര ചെയ്യുന്നവരെ, യാത്രക്കാരെ സഹായിക്കാനായിട്ട് പ്രത്യേക ജീവനക്കാർ ഈ ഒരു ബസ്സിൽ ഉണ്ടാകും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. 31 semi-sleeper സീറ്റുകളുള്ള ഈ ഒരു ബസ്സിൽ ഓരോ യാത്രക്കാർക്കും പ്രത്യേകം ഡിജിറ്റൽ സ്ക്രീനുകൾ, മൊബൈൽ ചാർജിംഗ് പോയിന്റുകൾ, ശൗചാലയം, ഒപ്പം ഭക്ഷണം വിതരണം ചെയ്യാനായിട്ടുള്ള പാൻട്രി തുടങ്ങിയ മികച്ച ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്നും രാവിലെ 5:30 പുറപ്പെട്ട് 9:45 എറണാകുളത്ത് എത്തുന്ന രീതിയിലും, അതുപോലെ തിരികെ വൈകുന്നേരം 5:30 എറണാകുളത്ത് നിന്നും പുറപ്പെട്ട് രാത്രി 9:45 ട്രിവാൻഡ്രത്ത് എത്തുന്ന രീതിയിലുമാണ് ഈ ഒരു സമയം ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ. കൊല്ലം, ആലപ്പുഴ, തോപ്പുംപൊടി എന്നിവിടങ്ങളിൽ മാത്രമാണ് ഈ ഒരു ബസ്സിന് സ്റ്റോപ്പുള്ളത്. വന്ദേഭാരത് ട്രെയിന് സമാനമായിട്ടുള്ള സമയക്രമത്തിൽ ഓടുന്ന ഈ ബസ്സിന്റെ ടിക്കറ്റ് നിരക്കെന്ന് പറയുന്നത് 671 രൂപയാണ്. എന്തായാലും സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ ഒരു ആഡംബര യാത്ര സമ്മാനിക്കുന്ന KSRTC

ഇവിടെ ഈ ഒരു പുതിയ ചുവടുവെപ്പ് യാത്രക്കാർക്ക് തീർച്ചയായിട്ടും ഒരു മികച്ച എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 47 മിനിറ്റിൽ എത്തി നിൽക്കാണ്. ഓർഡിനറി എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: Cheta, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ട് ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെൻഷൻ ജംഗ്ഷൻ, കൊല്ലം.

0: மார்னிங் மோஜோ.
1: Once again, welcome back to Morning Mojo with me, RJ Anamika. Morning Mojo, ഇനി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് ലോ കോളേജുകളിലെ മുഴുവൻ സീറ്റുകളിലേക്കും സ്വകാര്യ സ്വാശ്രയ ലോ കോളേജുകളിലെ സർക്കാർ സീറ്റുകളിലേക്കുമുള്ള ത്രിവത്സര പഞ്ചവത്സര LLB കോഴ്സ് പ്രവേശനത്തിനുള്ള ഒന്നാം ഘട്ട അന്തിമ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു എന്നൊരു അപ്ഡേറ്റ് ാണ് എത്തിയിട്ടുള്ളത്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അസൽ ഡോക്യുമെന്റ് സഹിതം ഇന്ന് മുതൽ ഈ മാസം 21 വൈകിട്ട് 3 ബന്ധപ്പെട്ട കോളേജിൽ നേരിട്ട് ഹാജരായിട്ട് പ്രവേശനം നേടണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ് www.cee.kerala.gov.in. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് കൃത്യം 2 ആയിട്ടുണ്ട്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി സെല്ലിനൊരു കാതൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
4: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രി വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
8: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
9: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
1: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
2: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
4: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
5: ഹേ, ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ട് സാരിയും കിട്ടും.
6: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ട് സാരി. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര.
7: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിനി ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ്, കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് എതിർവശം, പുലമൺ, കൊട്ടാരക്കര.
8: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: കെ വി എം കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ബി എഡ് കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഇന്ന് തത്സമയ പ്രവേശനം നടക്കും എന്നൊരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഹാജരാകണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു ബി എഡ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്: 9446411042. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 to 9:00 വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സ്നേഹം നിറഞ്ഞ ആശംസകളൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474219090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526649090.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ ഇനി ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
7: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
8: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
9: എങ്ങോട്ടാ പോകേണ്ടത്
10: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കൂലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
11: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
12: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
2: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നേർ പകുതി കാശിന് കിട്ടും.
1: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
2: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
1: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
2: അതേടോ, നല്ല കാര്യങ്ങൾക്ക് താമസം വേണ്ട.
1: അങ്ങനെ പറയട്ട.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര. അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
5: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലയപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
4: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
5: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
6: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലയപുരം.
4: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രിവറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോ പ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബംബർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് 2 വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. BDC ക്കൊപ്പം ഹെൽത്തി ഓണം, CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ്. ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
7: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
8: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
9: മോർണിംഗ് മോജോ.
10: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. മോർണിംഗ് മോജോൽ ഇനി എഡ്യൂക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി നമ്മൾ വിഷിംഗ് സെഗ്മെന്റിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷ് ചേട്ടനാണ് കേട്ടോ. എരിഞ്ഞടങ്ങാനോ നിരാശയിൽ ശിരസ് കുനിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം, ജ്വലിക്കാനും പ്രതീക്ഷ മുന്നേറാനും ഉള്ളതാണ് ജീവിതത്തിലെ. ചില വിജയങ്ങൾ ചിലരോടുള്ള വാശിയാണ്, ചില പരാജയങ്ങൾ ചിലരോടുള്ള ഇഷ്ടക്കൂടുതലും. വാശിയോടെയുള്ള വിജയങ്ങളും ഇഷ്ടത്തോടെയുള്ള പരാജയങ്ങളും നമ്മൾ ഓരോ ആളുകളുടെയും ജീവിതം നന്മയുടെ ഭാഗമായി തീരട്ടെ. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു പോസിറ്റിവിറ്റി കലർന്ന ഒരു മെസ്സേജാണ് സുലേഷ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ, ഡോണ്ട് ബി അഫ്രൈഡ് to take risk, either you win or you will grow ennu parnjukondu oru picture message aanu to manoj chetan aichirikkunnathu. appo message aichcha nammude manoj chetanum sulay chetanum nalloru chuvaalchi divasam aayikkatte, santoshavum samadhanavum niranja oru chuvaalchi divasam aayikkatte ennu koodi aashamsikkan. idu pole ningalkkum ningalde edayittulla manoharamayittulla quotes galakke pangu vekkan aayittulla oru samayamaanu. so vilikkam live ilekku to the number 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്,
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: 25-ൽ 1 നമുക്ക് അടിച്ചാലോ, 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
5: എന്ത് പറ്റി?
4: അറിഞ്ഞില്ലേ, നന്ദന ജിമാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദലത്ത് ജിമാർട്ട്, MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം കൊട്ടാരക്കര. മൂണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
1: തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം. ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, ആറു ജംഗ്ഷൻ, അഞ്ചൽ.
2: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്, വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
5: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
0: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ, എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരകരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
0: YS ഉള്ളപ്പോൾ വൈ വറി.
6: മോർണിംഗ് മോജോ.
7: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 44 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപു ചേട്ടനാണ് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആശ്രയ FM എല്ലാ മെമ്പേഴ്സിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അനാമികയ്ക്കും ക്വസ്റ്റ്യൻ കുട്ടിക്കും അനുഷയ്ക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ആശംസിക്കുന്നു. പിന്നെ ആശ്രയ സംഗീതത്തിലുള്ള നമ്മുടെ തങ്കരാജ്, ഷാൻ, തമ്പി, ഷാജി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച് നമ്മുടെ ദീപു ചേട്ടനും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം ആശംസിക്കുകയാണ്. കൂടാതെ നമ്മുടെ ആശ്രയ സംഗീതത്തിലുള്ള തങ്കരാജ് ചേട്ടൻ, ഷാൻ ചേട്ടൻ, തമ്പി ചേട്ടൻ, ഷാജി ചേട്ടൻ എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്യൂസ്ഡേ ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാനും കേട്ടോ. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപ ചേച്ചിയാണ്. ആരോടും ഒന്നിനോടും അമിതമായ പ്രതീക്ഷകൾ വെക്കാതിരിക്കുക. പ്രതീക്ഷകൾ തകരുമ്പോഴാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്നത്. ശുഭദിനം. ആശ്രയ കൂട്ടുകാർക്കെല്ലാം ഹാപ്പി ട്യൂസ്ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജ് ആണ് നമുക്ക് ദീപ ചേച്ചി അയച്ചിരിക്കുന്നത്. കൂടാതെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മന് ടീച്ചറാണ്. നമസ്കാരം ആശ്രയ ആൻഡ് അനാമിക, ഏവർക്കും സൗഖ്യമല്ലേ? സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ ഈ ദിവസവും തുടർന്നുള്ള ദിവസങ്ങളും. ഹൃദയപൂർവ്വം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജ് ആണ് നമുക്ക് ടീച്ചർ അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ തങ്കമ്മന് ടീച്ചർക്കും ദീപ ചേച്ചിക്കും ദീപു ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ഹാപ്പി ആയിട്ടുള്ള ട്യൂസ്ഡേ ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാനും കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോട്സുകളൊക്കെ പങ്കുവെക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919004 7429091900. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
2: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മെയിൻ റോഡ് ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
3: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മെയിൻ റോഡ് ജംഗ്ഷൻ.
4: ഈ ഓണക്കാലത്ത് നന്ദലൻ ജിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: നന്ദിന ജിമാർട്ട് ലക്ക
4: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
6: ഗോപു നന്ദിന ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
7: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
8: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട കാജി പട്ട് സാരിയും കിട്ടും.
9: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ട് സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ആൻഡ്
10: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
11: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുളിക്കും.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
6: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
7: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
8: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
9: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
8: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
9: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
8: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
9: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
8: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
10: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
2: അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
10: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി. ദ ടൈം ഈസ് 9 o'clock.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிகா. ஸ்டுடியோ கிளாக்கில் இப்போ சமயம் 9 மணி கழிஞ்ஞ் கிருத்யம் 2 மினிட்ட் ஆயிட்டுണ്ട്. விஷிங் செக்மெண்ட் ആണ് மார்னிங் மோஜோயில். നമുക്ക് വാട്ട്സ്ആപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ഹായ് അനാമിക, ഹായ് ആശ്രയ. എത്ര വലിയ പ്രതിസന്ധി വന്നാലും ജീവിതത്തോട് തോൽക്കരുത്. കാരണം ഇന്നത്തെ നാളെ നമ്മളെ കാത്ത് ഒരു നല്ല കാലമുണ്ടാകും. പക്ഷേ വീണെടുത്ത് കിടക്കരുത്. ജീവിതം എത്ര പരീക്ഷിച്ചാലും ഞാൻ തോൽക്കില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് വീണെടുത്ത് നടക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള മെസ്സേജാണ് ശശികല ചേച്ചി അയച്ചിരിക്കുന്നത്. കൂടാതെ നമുക്ക് രാംജി ചേട്ടനും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൊച്ചുമകൾ അനുപ്രിയയ്ക്കും ആവണി മോൾക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്നലെ നമ്മുടെ ആവണി മോളുടെ 4-ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. സോ ബിലേറ്റഡ് വിഷസും കൂടി അറിയിക്കാനു കേട്ടോ. കൂടാതെ നമുക്ക് മണികണ്ഠൻ ചേട്ടനും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആരെങ്കിലും മാറുന്നതിനായി കാത്തു നിൽക്കരുത്. സ്വയം മാറി നിങ്ങളുടെ ലോകം മനോഹരമാക്കുക. കാരണം മാറ്റം എപ്പോഴും ആരംഭിക്കുന്നത് നമ്മിൽ നിന്ന് തന്നെയാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മെസ്സേജാണ് മണികണ്ഠൻ ചേട്ടൻ അയച്ചിരിക്കുന്നത്. ഫൈനലി മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. എന്റെ പേര് അനീഷ്, ഞാൻ ആസ്ട്രേലിയ കെയർടേക്കറാണ്. എന്റെ വൈഫ് അനില, മോള് ശ്രീകുട്ടി. ആസ്ട്രേലിയ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും നല്ലൊരു ദിവസം ആശംസിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് അനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആസ്ട്രേയ സംഗീതത്തിലെ എല്ലാവർക്കും, എല്ലാ ഫാമിലി മെമ്പേഴ്സിനും, നമ്മുടെ ജോസാറിനും മിനിയാൻറ്റിക്കും, അതുപോലെ മെസ്സേജ് അയച്ച നമ്മുടെ അനീഷേട്ടനും അനീഷേട്ടന്റെ വൈഫ് അനില ചേച്ചിക്കും മോള് ശ്രീകുട്ടിക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരുപാട് സന്തോഷമുള്ള ഒരു ചൊവ്വാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാനു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും നല്ലൊരു അട്ടിപൊളി കിടക്കാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ തൽക്കാലം ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി തുടക്കം.
2: സഗരി മപ്പ മകരീ

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ അറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയിൽ ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
5: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
4: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
5: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
4: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
5: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
3: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
4: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രി വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം വമ്പൻ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
8: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
9: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
0: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
1: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
2: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും ഈ ഓണത്തിന്. അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
4: എങ്ങോട്ടാ പോകേണ്ടത്
5: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
8: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
9: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
8: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
10: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സ്.
10: Glorious Foods. Enjoy glorious experience. ഇടക്കാട്, കൊല്ലം.
11: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
12: മോർണിംഗ് ഹോജോ.
13: നമ്മളെല്ലാവരും ഓണത്തിനായിട്ടുള്ള വലിയൊരു കാത്തിരിപ്പിലാണല്ലേ. ആഘോഷങ്ങൾക്കൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലെ ചെറിയൊരു ആശങ്കയും വരാറുണ്ട്, ഓണ ചെലവുകളെ കുറിച്ച് ഓർത്തല്ലേ. സാധനങ്ങൾ വാങ്ങാനായിട്ട് എവിടെ പോകും, എങ്ങനെ ലാഭകരമായിട്ട് ഓണ പർച്ചേസ് നടത്തും എന്നൊക്കെയുള്ള പല പല സംശയങ്ങളും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്. ചില സമയങ്ങളിൽ ടെൻഷനും വരാറുണ്ടല്ലേ. എന്നാൽ ഇനി മുതൽ ടെൻഷൻ വേണ്ട. നമ്മുടെ കൊല്ലം ജില്ലയിൽ ഓണം ഒരുക്കാനായിട്ട് ആവശ്യമായതെല്ലാം അണിനിരത്തിക്കൊണ്ട് വിപുലമായിട്ടുള്ള മേളകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കുടുംബശ്രീ, കൺസ്യൂമർ ഫെഡ്, ഹോർട്ടികോർപ്പ്, സപ്ലൈകോ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ഓണ വിപണികൾ ഒരുക്കിയിട്ടുള്ളത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലാതല മേളയും ഇതിനു പുറമെ CDS തല മേളകളും ഇപ്പോൾ സജീവമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. വസ്ത്രങ്ങൾ, കറിപ്പൊടികൾ, അച്ചാറുകൾ, പപ്പടം, പായസം, മിക്സ്, മൺപാത്രങ്ങൾ തുടങ്ങി നാടൻ പലഹാരങ്ങൾ വരെ മികച്ച ഗുണനിലവാരത്തോടെ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഇതുകൂടാതെ 500 രൂപ മുതൽ 750 രൂപ വരെയുള്ള നിരക്കിലെ ചിപ്സും ശർക്കര വരട്ടിയും അടങ്ങുന്ന പ്രത്യേക കുടുംബശ്രീ ഓണ കിറ്റുകളും വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ കൺസ്യൂമർ ഫെഡ് ജില്ലയിലാകെ 192 മേളകളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. വരുന്ന 25-ാം തീയതി വരെ നീളുന്ന ഈയൊരു മേളകളിൽ അരി, പഞ്ചസാര, വെളിച്ചെണ്ണ തുടങ്ങി 13 ഇനം യൂസ് ചെയ്യുന്ന സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. മറ്റ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് 10 മുതൽ 35% വരെ വിലക്കിഴിവും ഈ മേളകളിൽ നിന്ന് സ്വന്തമാക്കാനായിട്ട് സാധിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ നിരക്കിൽ മികച്ച സാധനങ്ങൾ വാങ്ങാനായിട്ട് ഈ ഒരു മേള നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ഓണം അത്യാവശ്യം ടെൻഷനൊന്നുമില്ലാതെ കൂളായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പല പല മേളകൾ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 23 മിനിറ്റ് ആയിട്ടുണ്ട്. മോർണിംഗ് മോജോയിലൂടെ ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സക്കീപ് ഓൺ ലിസണിംഗ് ടു ആ ശ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കുമിനി ബൈ പറയാം. മേനോ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
7: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മേനോ ജംഗ്ഷൻ.
6: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രി വെറും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബംബർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
8: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
6: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
7: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
9: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
10: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
6: സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എങ്ങോട്ടാ പോണ്ടത്
2: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രി വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
9: Pere Pardens Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Kottarakarakke Parchesinini Irakti Maduram, Onam Pramanicha Nilavile 50% Offerinu Purame, Oro 2000 Rupaykku Mukalilulla Parchesinum Urappayi Sammanangal. New Indian Techs, KSRTC Standine Edirvasham, Pulaman, Kottarakara.
10: Onam Engetti, Onakodi Edukkande.
6: Hey, Njan Shilpayil Ninnum Swarnam Vaangunnayullo, Avade Swarnathodoppam Sammanamayi Nalla Kettu Kaji Pattu Saree Kittum.
11: ഫ്രീ ആയി 10 സാരി. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ആനീനാഥ്.
5: ശിൽപ ഗോൾഡ്, പിയർ ഗോൾഡ്. ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര. അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
12: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
5: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
12: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
8: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ്, കലേപുരം.
13: മോർണിംഗ് മോജോ.
14: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പറയാനായിട്ടുണ്ട്. നമ്മുടെ കൊല്ലം ജില്ലയിലെ ആലപ്പാട് മുതൽ ഇടവ വരെയുള്ള തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് നമ്മുടെ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി 11:30 വരെ 1.5 മീറ്റർ വരെ ഉയരത്തിൽ ശക്തമായിട്ടുള്ള തിരമാലകൾ അടിക്കാനായിട്ടും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളും തീരപ്രദേശത്ത് താമസിക്കുന്നവരും ഒരു കാരണവശാലും ഈ സമയങ്ങളിൽ കടലിലിറങ്ങാനായിട്ട് പാടില്ല. അധികൃതർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 41 മിനിറ്റിൽ എത്തി നിൽക്കാണ് സർവമായ എന്ന സിനിമയിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി മോർണിംഗ് മോജോയിൽ

0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: ഈ ഓണം പൊന്നോണമാക്കൂ. ചിന്നൂസിനോടൊപ്പം 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ എന്നീ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
3: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
1: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഈ ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം.
1: ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക. സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
0: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം. ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
5: എന്റെ ബെമ്പറന്നോരെ, നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
6: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
5: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിങ്ങൾ കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
6: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
5: അതേടോ, നല്ല കാര്യങ്ങൾക്ക് താമസം വേണ്ട.
6: അങ്ങനെ പറയട്ടോ.
1: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ബോബു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
5: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
4: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹ മോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
5: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
1: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്, വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
7: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
4: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
7: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
4: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
7: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം വാളകം.
4: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
8: Morning Mojo.
9: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 54 എത്തി നിൽക്കുകയാണ്. നമ്മുടെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വേൾഡ് നെവർ ഗീവ് അപ്പ് ഡേ ആണെന്നല്ലേ. നമ്മുടെ ലൈഫിലെ എന്ത് തന്നെ ചലഞ്ചസ് വന്നാലും നമ്മൾ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യാനായിട്ട് പാടില്ല. തോറ്റുകൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറല്ല എന്ന് സ്വയം ഉറപ്പിച്ചു പറയേണ്ട ഒരു ദിവസമാണ് ഇന്ന്. ഇനി എന്നെ കൊണ്ട് കഴിയില്ല എന്ന ആ ഒരു തോട്ട് ഇന്നു മുതൽ നമ്മുടെ മൈൻഡിൽ നിന്ന് അങ്ങ് മാറ്റിക്കളയാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ട്യൂസ്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ RJ അനാമിക സൈനിങ് ഓഫ്.

0: You are listening to Ashray FM 90, Nadinuppam.
1: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
2: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
6: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
7: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
8: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്,
9: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
5: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം. CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
2: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
5: എന്ത് പറ്റി?
4: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: ഗോബു നന്ദന ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
10: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
11: അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
12: ഓക്സിജനിൽ ഒരു 1.5 ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
13: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ. ഓഗസ്റ്റ് 15 രാവിലെ 11 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജ്വല്ലേഴ്സ്, ആരോ ജംഗ്ഷൻ, അഞ്ചൽ.
14: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
15: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
16: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
17: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
16: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
18: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
19: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഈസ് 10 o'clock.

0: എഫ്എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു
1: പോകേണ്ടതാണ്.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങു പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
0: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്,
3: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണപ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാര.

0: You are listening to Ashraya FM 90 Nadinuppam Natarkuppam.
1: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേയ്, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
4: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
5: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
6: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
7: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
8: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
9: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
10: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
11: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മേനോ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
12: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മേനോ ജംഗ്ഷൻ.
13: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 0 2.
14: നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
15: എന്റെ പേര് ആരോമലെന്നാണ്.
14: ആരോമലേട്ടാ, വീട് അടുത്ത് തന്നെയാണോ?
15: കൊട്ടാരക്കരയല്ല, കടക്കലാണ്.
14: കൊല്ലം കടക്കലാണ്. ഓക്കെ, കടക്കൽക്കാരനോട് എന്താ പരിപാടി?
15: മലക്ക് പോയിട്ടാണ്.
14: മലക്ക് പോയിട്ടപ്പോ ഗണപതി ഭഗവാനെ കണ്ടിട്ട് പോകുന്ന കരുതി. എങ്ങനെയുണ്ടായിരുന്നു ദർശനമൊക്കെ?
15: ദർശനം നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു.
14: അടിപൊളിയായിരുന്നു,
15: തിരക്കൊന്നും ഇല്ലായിരുന്നു, തിരിച്ചറിയാൻ മഴ ഉണ്ടായിരുന്നു,
14: എല്ലാം കൊണ്ട് സന്തോഷമാണ്.
15: അടിപൊളിയാണ്, ഹാപ്പി.
14: ഓക്കെ, ശരി ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
15: വീട്ടിൽ ചേട്ടനുണ്ട്, അനിയനുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്.
14: എന്താ ചെയ്യുന്നത്?
15: ഞാനിപ്പോ വോഡഫോണില് പ്രൊമോട്ടർ ആയിട്ട് വർക്ക് ചെയ്യാണ്.
14: വോഡഫോണില് പ്രൊമോട്ടർ ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുക. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
15: ജോലി കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്.
14: എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സെക്ടർ ജോലി ചൂസ് ചെയ്ത്?
15: ഇതാകുമ്പോഴത്തേക്കും വേറെ പ്രഷറോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇറങ്ങാം, ഇഷ്ടമുള്ള സമയത്ത് ഇറങ്ങാം, തിരിച്ചു പോവാം, വീട്ടിൽ പോവാം. വേറെ പ്രഷറോ കാര്യങ്ങളോ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല.
14: വെയിൽ കൊള്ളുന്ന പരിപാടിയല്ല.
15: വെയിൽ വേണമെങ്കിൽ കൊണ്ടാ മതി, നമുക്ക് താല്പര്യമില്ലെങ്കിൽ അറിയിക്കാം. വെയിൽ വന്നിറങ്ങിയാൽ മതി, നമുക്ക് പൈസ വേണമെങ്കിൽ നമ്മൾ പോയി ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിർബന്ധം ചെയ്യേണ്ട പരിപാടിയൊന്നും ഇല്ല. പ്രഷർ ചെയ്യാൻ നമുക്ക് അതിൽ പോകും, രണ്ട് പ്രശ്നമില്ല.
14: ആയിട്ട് ജോലി പോകുന്നുണ്ട്,
15: അത് നന്നായിട്ട് പോകുന്നുണ്ട്.
14: ശരി, അപ്പോഴേ ഈ കടക്കലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പ്രശസ്തമായ ഒരു കാര്യമുണ്ട്, കടക്കൽ തിരുവാതിര. എന്തല്ലേ?
15: അതെ അതെ, കടക്കൽ തിരുവാതിരയുണ്ട്. അവിടുത്തെ അവിടെ അടിപൊളിയല്ലേ? ഒരു 10-15 10-20 ദിവസം തിരുവാതിരയാണ്. പരിപാടികളാണ് ദിവസം 2-3 പരിപാടികളെ കാണും. പിന്നെ തിരുവാതിര അടിപൊളി വേറെ നല്ല പരിപാടികൾ കാണും. വെളിയിൽ നല്ല നല്ല VIP കളൊക്കെയുള്ള ആളുകൾ വരുന്ന സ്ഥലമാണ്. അത്യാവശ്യം പ്രശസ്തമായ അമ്പലമാണ്.
14: റേഡിയോയിൽ ഒരുപാട് ചേട്ടന്മാരെയൊക്കെ പരിചയപ്പെടുമ്പോൾ ഇപ്പൊ കടക്കിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ പറയുന്ന കാര്യമാണ് കടക്കൽ തിരുവാതിരയെ പറ്റി. അതുകൊണ്ട് ചോദിച്ചാട്ടോ.
15: അതെ അതെ, കടക്കൽ തിരുവാതിര മെയിൻ ആയിട്ട് ആര് ചോദിച്ചാലും കടക്കൽ തിരുവാതിരയാണ് പറയുന്നത്.
14: ശരി, അപ്പം ഓണം ഒക്കെ എത്തി, അപ്പം ഓണം എവിടം വരെ ഒരുക്കങ്ങൾ?
15: ഓണം ഒരുക്കങ്ങൾ എന്ന് പറയാനായിട്ടില്ല, നോർമലി ഇതേപോലെ കറക്കം കാര്യങ്ങളൊക്കെ തന്നെയാണ്. സ്ട്രെസ് എടുക്കുക, ടെൻഷനായിട്ട് കറങ്ങുക, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഓണായിട്ടൊന്നും ഇല്ല. അമ്മ മരിച്ച കൊണ്ട് പ്രത്യേകിച്ച് ഓണായിട്ടില്ല.
14: ചെറിയ വിഷമത്തിലാണ് ഈ വർഷത്തെ ആഘോഷങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്.
15: ഓക്കെ,
14: ശരി. അപ്പൊ എന്നാലും നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി കടക്കൽ സ്വദേശിയായ ആരോമൽ ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരും ഇങ്ങനെ പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1D വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർ.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
0: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്, വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: നന്ദലൻ ജി മാർട്ട് ലക്ക
3: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
0: ഗോപു നന്ദലൻ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
5: പതിനെട്ടാം പടി, മുകുന്ദനുള്ളി അസോസിയേറ്റ് തുടരും. പ്ലൂട്ടോ എന്ന സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദ ചാമിംഗ് ആക്ട്രസ് ആർഷ ബൈജു എത്തുന്നു ഓണവിശേഷങ്ങളുമായി. ആശ്രയ FM 90. കേൾത്ത ഇന്ന് വൈകിട്ട് 7 മണി മുതൽ ആർജി അനാമികയോടൊപ്പം.
6: ഹലോ, ഞാൻ ആർഷ ചാന്ദിനി ബൈജു.
5: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
4: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
5: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
6: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
7: പരിചയസമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഈ ഓണം പൊന്നോണമാക്കൂ ചില്ലൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും 1 ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
8: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചെന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90, Nadinoppam, Nattarkoppam. Yes, appo nammal engare nammada Ganapathi Ambalathinte Tottarayilathe Kadakkal Swadeshiyaya Arumal Chettanodu ingane varthanam parannirikkana. Appo endale Chettanodu korchu karyangal kodu chodikkana. Appo Chetta, engane undu Kadakkal aalkar ekke engane undu?
10: Varthanam enda nal sagaranam aanu, aduliyaanu. Pinne Kollankare korchu poyala karyangal ariyallo ningalku. Aaru night onnilla, illa vera prashnamonnilla.
11: Chodikkan vannana, adhaayathu Kollankare petti parayumbole palappolum kaliyakkal ingane nammal Kollankare ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി കൊല്ലംകാർ ഭയങ്കര പ്രശ്നക്കാരാണോ?
10: പ്രശ്നക്കാരായിരുന്നെങ്കിൽ നമ്മളെ കഴിഞ്ഞ 2 കൊല്ലമുള്ള പ്രളയത്തിൽ പ്രളയത്തിലൊക്കെ കൊല്ലംകാരല്ലേ ഉള്ളായിരുന്നു അല്ലേ? അപ്പൊ സ്നേഹം തലത്തിലുള്ള സ്നേഹം കൊണ്ടല്ലേ അവർ സ്വയം സ്വന്തം മനസ്സിലായാലും ഇറങ്ങുന്നത്. ചില കുറച്ച് ആൾക്കാരെ നെഗറ്റീവ് കൊണ്ട് എല്ലാവരും അങ്ങനെ പറയുന്നത് തെറ്റാണ്.
11: തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം പറഞ്ഞത്. കാരണം എല്ലാ ജില്ലയിലും പ്രശ്നക്കാരായ മനുഷ്യരുണ്ട്. പക്ഷെ ആ പ്രശ്നക്കാരെ വെച്ച് നമുക്ക് ആ ജില്ലയിലെ മുഴുവൻ ആൾക്കാരും മോശമാണെന്ന് ചിത്രീകരിക്കുന്നതും തെറ്റാണല്ലേ?
10: അതെ, അത് പിന്നെ തെറ്റല്ലേ. ഒരു ജില്ലയിൽ ഒരു അല്ലെങ്കിൽ ഒരു ഈ നാട്ടിൽ പോയിട്ട് ഒരാളുടെ പേരിൽ അവിടെയുള്ള ബാക്കിയുള്ള എത്രയും പേരാണ് നെഗറ്റീവായിട്ട് പോകുന്നത്. ബാക്കി നല്ല മനസ്സിലായി കാണും, മനസ്സിലുള്ള ഒരുപാട് കാണുമായിരിക്കും. പക്ഷെ ഒരാളെ പേരിൽ മൊത്തത്തിൽ പറയുന്നത് വരെ എന്താണ് നെഗറ്റീവ് തന്നെയാണ്.
11: തീർച്ചയായിട്ടും തന്നെയാണ്. അതെ, നമുക്കൊരു വലിയ വിഷമമാണ്. അപ്പൊ എന്തായാലും കൊല്ലംകാർ അങ്ങനെയല്ല, നല്ല മനുഷ്യർ തന്നെ. സ്നേഹിച്ചാല് എന്താണ് ചങ്ക് പറിച്ചു കൊടുക്കുന്ന നല്ല മനുഷ്യർ തന്നെയാണ് നമ്മുടെ കൊല്ലംകാർ അല്ലേ? ശരി ശരി. അപ്പൊ ഏതായാലും ഇന്ന് പരിചയപ്പെടാൻ സന്തോഷം ചേട്ടാ. ഇന്ന് ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ കേട്ടോ.
10: ഓക്കെ ഓക്കെ, താങ്ക്സ്.
11: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരകിലെത്തി. ഇന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ പരിചയപ്പെടുന്നത് കടക്കൽ സ്വദേശിയായ ആരോമലയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: 47 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ ഓഗസ്റ്റ് 15 രാവിലെ 11 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജ്വല്ലേഴ്സ് ആരോ ജംഗ്ഷൻ അഞ്ചൽ. കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിനി ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ് KSRTC സ്റ്റാൻഡിന് എതിർവശം പുലമൺ കൊട്ടാരക്കര. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
1: JM ആർക്കിടെക്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171171.
2: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഇന്റർനാഷണൽ ലെവൽ.
4: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
7: സ്വയംവര സെയിൽസ്
8: ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം, CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ്.

0: ശേഖരം, ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രി വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ചിട്ടാനോ?
4: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
7: പെരുമിതി.
6: മിതിന്റെ വീടടുത്ത് തന്നെയാണ്? ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പരിപാടി?
7: മലയ്ക്കോട്ട് മല മാലപുരം വേണ്ടിട്ട്.
6: മാലപുരം വന്നെയാണ്? ഓക്കെ, ശരി. എങ്ങനെയുണ്ടായിരുന്നു ശബരിമല ദർശനമൊക്കെ?
7: തിരക്കായിരുന്നു, കുഴപ്പമില്ല.
6: തിരക്കുണ്ടായിരുന്നു?
7: തിരക്കുണ്ടായിരുന്നു, നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു, നല്ല രീതിയിൽ കണ്ട് ഇറങ്ങി.
6: ഓക്കെ, ശരി ശരി. വീട്ടിലാരൊക്കെയുണ്ട്?
7: വീട്ടിലമ്മ, അച്ഛൻ, അനിയൻ.
6: അനിയനൊക്കെ എന്താ ചെയ്യുന്നത്?
7: അനിയനിപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പൊ നിൽക്കുകയാണ്.
6: ഓക്കെ, പ്ലസ് ടു നിൽക്കുകയാണ്. അപ്പൊ ചേട്ടന്റെ അഡ്വൈസ് എന്താ? പ്ലസ് ടു എന്ന് പറയുമ്പോൾ ഒരു വലിയ കടമ്പയല്ലേ?
7: ആണോ, പഠിക്കണം. അതേ ഉള്ളൂ, ചേട്ടന്റെ അവസ്ഥ വരുന്നത് നല്ലോണം പഠിച്ചാൽ രക്ഷപ്പെടാം.
6: തീർച്ചയായിട്ടും, അതൊരു വലിയൊരു അനുഭവത്തിൽ പറഞ്ഞൊരു വാക്കാണ് അല്ലേ?
7: ഉറപ്പായിട്ടും, പഠിക്കുന്ന സമയത്ത് പഠിച്ചില്ല, അതിന്റെയാണ് ഇപ്പൊ നമ്മൾ കടന്ന് അനുഭവിക്കുന്നത്.
6: തീർച്ചയായിട്ടും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇപ്പോഴത്തെ പിള്ളേരുടെ അതൊക്കെ പറയുമ്പോൾ നമ്മള് മെയിൻ ആവുക അല്ലെങ്കിൽ ഷോ ഇറങ്ങാനൊക്കെ പറയല്ലേ, പക്ഷെ അതിന്റെ വാല്യൂ കുറച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അവർക്ക് മനസ്സിലാവത്തുള്ളൂ അല്ലേ?
7: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് പണ്ട് അച്ഛനും അമ്മയൊക്കെ പറയും, പഠിക്കുന്ന സമയത്ത് പഠിക്കണം പഠിക്കണം, നിന്റെ ഒരു പ്രായത്തിലായിരുന്നു മനസ്സിലാവും, അന്നത് കേട്ടില്ല, ഇപ്പം പഠിച്ച് കണ്ടുപിടിച്ച്.
6: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ശരി, അപ്പൊ എന്താ ചെയ്യുന്നത്?
7: ഇപ്പൊ ഞാൻ ജബിനി എന്ന് പറയുന്നത് കോസ്മെറ്റിക് ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു.
6: എങ്ങനെ പോകുന്നു ജോലി?
7: കുഴപ്പമില്ല, സന്തോഷമായിട്ട് പോകുന്നു.
6: എന്ത് സന്തോഷക്കാരോടൻ?
7: കുഴപ്പമില്ല, വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു, കുഴപ്പമില്ല, സന്തോഷം.
6: ഓക്കെ, ശരി ശരി. അപ്പോഴേ, നമ്മൾ ചെറുപ്പക്കാർ ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്തായിരിക്കും? ഈ ജോലിയില്ലായ്മയാണോ?
7: ജോലിയില്ലായ്മയുണ്ട്, പിന്നെന്ത്? ആ, ജോലി തന്നെ.
6: നമുക്ക് നമ്മുടെ ചെലവ് ഒത്ത് ഒരു പോകുന്ന ഒരു ജോലി നമുക്ക് കിട്ടുന്നില്ലല്ലേ?
7: അത് നമ്മുടെ കയ്യിൽ തന്നെ കുഴപ്പമാണ്. അതേ പറയുന്നു, എന്റെ കാര്യം ഞാൻ പറയാം, എന്നെ പഠിക്കുന്ന സമയത്ത് പഠിച്ചില്ല, എല്ലാരും അങ്ങനല്ല. അത് എന്തിപ്പോ പറയണ്ട, പഠിച്ച രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്ത് നല്ല രീതിയിൽ ഇപ്പൊ അത്രയും നല്ലത്, നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതും നല്ല കാര്യം.
6: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇപ്പം അതിന് ഏറ്റവും വലിയ കാര്യം നന്നായിട്ട് പഠിക്കുക, പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും, പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ട് നല്ല ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നും അറിഞ്ഞതില്ല.
7: ഒറ്റ കാര്യം പറയണ്ട, മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയാൻ നമ്മുടെ ഏജ്, നമ്മള് വിചാരിക്കാത്ത രീതിയിലെ ഏജ് പോകുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കും ആ ഒരു വയസ്സിക്ക് കയറി പറ്റാം, അത് പിന്നെ നടക്കൂല, പെട്ടെന്ന് പോകുന്നതാണ് നമ്മുടെ ഏജ്. ഒരു മരത്തുള്ളി എങ്ങനെയാണോ നമ്മൾ ഭൂമിയിലോട്ട് വരുന്നത്, അതേപോലെയാണ് നമ്മുടെ ഏജ് പെട്ടെന്നാണ് പോകുന്നത്. ഏജിന്റെ കാര്യം നോക്കി നല്ല രീതിയിൽ പോയാൽ നമുക്ക് കേബിൾ ആകുന്നൊരു ഏജ് ഉണ്ടല്ലോ, ആ ടൈം നമ്മുടെ കയ്യിലൊരു ജോലിയാവും, വീട്ടുകാരും സന്തോഷിക്കും, നല്ല രീതിയിൽ പോകും, അവരാരും വിഷമിക്കത്തില്ല. അവർ ചോദിക്കുന്ന സമയം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 10 രൂപയെങ്കിലും കൊടുത്താൽ അത്രയും വലിയ കാര്യം കേട്ടോ ഞാനിപ്പോ കാണുന്നത്. അതൊരു ഇപ്പം എന്നെ കൊണ്ട് പറ്റുന്നില്ല, അതേപോലത്തെ ഒരു അവസ്ഥയിലാണ്, വേറെ ആർക്കും അങ്ങനെ വരില്ലെന്നാണ് പ്രാർത്ഥന.
6: ഇതൊക്കെ ആക്ച്വലി വരുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്ന വാക്കുകളാട്ടോ. അപ്പൊ എന്തായാലും കേൾക്കുന്ന യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്, കാരണം നിങ്ങളുടെ സമയം എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രഷ്യസാണ്, സമയം ആർക്കു വേണ്ടി കാത്തേക്കില്ല. നമ്മുടെ ലൈഫ് പോകുന്നത് പോലെ, അല്ലെങ്കിൽ എന്താണ് പ്രായം പോകുന്ന പോലെ വേഗത്തിൽ ഒരു കാര്യവും ഈ ലോകത്ത് നടക്കുന്നില്ല. സോ അപ്പൊ എന്തായാലും വെറുതെ സമയം കളയാതെ ഉള്ള സമയം കറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോവാ അല്ലേ?
7: ഓക്കെ, അതന്നെ അതന്നെ, നല്ല രീതിയിൽ മുന്നോട്ട് പോവാ, അത്രേ പറയുള്ളൂ.
6: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സന്തോഷം എന്ന് പരിചയപ്പെട്ടതിൽ, ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ മാറി ഭാവിയിൽ നല്ല രീതിയിൽ നല്ല സാലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു നല്ല വ്യക്തിയായിട്ട് മാറാൻ സാധിക്കട്ടെ മിതിനെ.
7: എല്ലാ സന്തോഷത്തോടെ ഇരിക്കട്ടെ.
6: തീർച്ചയായിട്ടും. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ പരിചയപ്പെട്ടത് ഏകനാഥ സതീശായ മിഥുനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
9: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
10: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
11: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
12: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
13: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: റിയാലിറ്റി ഷോയിലൂടെ ജനശ്രദ്ധ നേടിയ ഗായിക, മികച്ച ആലാപന ശൈലിയിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യൻ സിനിമകളിൽ തന്റേതായ ഇടം നേടി. 2023 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കി. നമ്മുടെ ഇഷ്ട ഗായികയായി മാറിയ ദ ബ്യൂട്ടിഫുൾ സിംഗർ മൃദുല വാര്യരത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാത്രി 7 മണി മുതൽ RJ ഏലക്കുട്ടിയോടൊപ്പം.
14: എല്ലാവർക്കും നമസ്കാരം, മൃദുല വാര്യരാണ്. ആശ്രയ FM 90 കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ
2: ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവര് സ്വർണത്തോടൊപ്പം സമ്മാനമായി നൽകിയിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരി. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ഏനാദ്.
2: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
3: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ.
2: ബാലാജ് ഓംബ്രി വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാകാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഞാൻ ഈ കോളേമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
6: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
5: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
6: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
5: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
6: അതേടോ, നല്ല കാര്യങ്ങൾക്ക് താമസം വേണ്ട.
5: അങ്ങനെ പറയട്ടോ.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
3: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കോപ്പം.
1: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 19 ആടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
2: കിരൺ.
1: കിരൺ ചേട്ടാ, വീടെടുത്ത് തന്നെയാണോ?
2: അതെ അതെ, കൊല്ലം തന്നെ.
1: കൊല്ലം തന്നെയാണ്. ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വൈഫ്, അച്ഛനമ്മ, മക്കള്.
1: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
2: ഒരാൾ അഞ്ചാം ക്ലാസ് പഠിക്കുന്നു, ഒരാൾ ഒന്നാം ക്ലാസ് പഠിക്കുന്നു.
1: ചെറിയ കുട്ടികളാണ്.
2: അതെ അതെ.
1: ഓക്കെ, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
2: സുഖം സുഖം സുഖമായിട്ട് പോകുന്നു.
1: ഓക്കെ, അപ്പം ഇന്ന് അതുപോലെ പോകാൻ സാധിക്കട്ടെ. ആറ്റുപുഴ എന്താ പരിപാടി?
2: ഇന്ന് മലയ്ക്ക് പോയിട്ട് ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്.
1: ദർശനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു?
2: നല്ല ദർശനമായിരുന്നു.
1: ബാങ്കിലാണ്? ബാങ്ക് എംപ്ലോയി ആണോ?
2: അതെ അതെ.
1: എങ്ങനെ പോകുന്നു ബാങ്കിങ് സെക്ടറൊക്കെ?
2: ബാങ്ക് സെക്ടർ കുഴപ്പമില്ല,
1: ഇഷ്ടപ്പെട്ട ജോലിയായിരുന്നു.
2: അതെ അതെ.
1: ഈ ഒരു ഫീൽഡ് ആക്ച്വലി കുറെ ആൾക്കാർ ഞാനിങ്ങനെ ബാങ്ക് എംപ്ലോയിസിനെ പരിചയപ്പെടാറുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രെസ് ഉള്ള ജോലിയാണ്, കുറച്ച് പ്രഷറൊക്കെ ഉണ്ട്, എന്നാലും ഇഷ്ടപ്പെട്ട് ചെയ്യുവാണെങ്കിൽ ഓക്കെ ആയിട്ട് പോകാന്നാണ് പറയുന്നത്. ഇവിടെ എങ്ങനെ അഭിപ്രായം?
2: ഞാൻ പബ്ലിക് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി നമ്മുടെ ഒരു ലാസ്റ്റ് 5 years ബാക്ക് എംപ്ലോയീസ് ഉണ്ടായിരുന്നു എല്ലാ ബ്രാഞ്ചിലും. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ എല്ലായിടത്തും സ്റ്റാഫ് കുറവാണ്, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. മെർജിങ്ങിന് ശേഷം ബുദ്ധിമുട്ട് ഒത്തിരി വരുന്നുണ്ട് എംപ്ലോയീസിന്. റിക്രൂട്ട്മെന്റ് ഇല്ല, നമ്മുടെ ഫീൽഡിൽ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. റിക്രൂട്ട്മെന്റ് ഇല്ലാതാണ് മെയിൻ ഇഷ്യൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എംപ്ലോയീസിനും ചെയ്യുന്നുണ്ട്. അത്രയും സ്ട്രെസ് സ്ട്രെയിൻ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അഡിക്യുവേറ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, മാൻ പവർ റിക്രൂട്ട്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ പറ്റുള്ളൂ. പിന്നെ അതിനെ വർക്ക് ലൈഫ് ബാലൻസ് വേണം, ഇതെല്ലാം എംപ്ലോയീസിന് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉണ്ടാവും. പിന്നെ ഒത്തിരി നാളുകൊണ്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഫൈഡേ ബാങ്കിങ്, അതും ഡെൽമേലാണ്. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ എംപ്ലോയീസ് എല്ലാം ഹാപ്പി ആയിരിക്കും.
1: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കാത്തത് ആക്ച്വലി ആൾക്കാർ ഇതുപോലെ ഈ ബാങ്ക് സെക്ടർ ചൂസ് ചെയ്യാത്തോണ്ടായിരിക്കോ കുട്ടികളൊക്കെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സൊക്കെ?
2: ബാങ്ക് സെക്ടർ ചൂസ് ചെയ്യുന്ന ശരിക്കും ആൾക്കാരുണ്ട് ഇപ്പോഴും. പക്ഷെ റിക്രൂട്ട്മെന്റ് ബാങ്കിങ് മേഖലയിൽ വളരെ കുറവാണ്. റിക്രൂട്ട്മെന്റ് മാനേജ്മെന്റ് റിക്രൂട്ട്മെന്റ് ഇല്ല, അതുകൊണ്ടാണ്. അല്ലാതെ ശരിക്കും ആൾക്കാർ ഇപ്പോഴും കോച്ചിങ്സ് ആണ്. നമ്മുടെ മെയിൻ കൊല്ലം എന്ന് പറഞ്ഞാൽ കോച്ചിങ്ങിന്റെ ഹബ്ബാണ്. ആ ഒരു സമയത്ത് പോലും ഇപ്പോഴും ആയിരങ്ങൾ അവിടെ പോയി പഠിക്കുന്നുണ്ട്. ഇപ്പോഴും ആൾക്കാർ ജോലി കിട്ടുന്നില്ല. അപ്പൊ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ആൾക്കാർ ഓടി നടക്കുന്ന സമയമാണ്. കോമ്പറ്റീഷൻ ശരിക്കുണ്ട്, പക്ഷെ വേക്കൻസീസ് വളരെ കുറവാണ്. ഇപ്പം ടെക്നോളജി വളരുന്നതോറും നമ്മുടെ വേക്കൻസി കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്.
1: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും നമ്മളെ കരുതി നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. വിധു ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കണം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: എങ്ങോട്ടാ പോകേണ്ടത്
5: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
8: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
9: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
10: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെൽസ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
6: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
7: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധയിനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: പതിനെട്ടാം പടി, മുകുന്ദനുള്ളി അസോസിയേറ്റ് തുടരും. പ്ലൂട്ടോ എന്ന സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദ ചാമിംഗ് ആക്ട്രസ് ആർഷ ബൈജു എത്തുന്നു ഓണവിശേഷങ്ങളുമായി. ആശ്രയ FM 90. കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മുതൽ ആർജെ അനാമികയോടൊപ്പം.
9: ഹലോ, ഞാൻ ആർഷ ചാന്ദിനി ബൈജു.
8: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രി വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബംബർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
2: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജിസി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
3: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
4: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
5: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.

0: നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ബാങ്ക് എംപ്ലോയി ആയ മിഥുൻ ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനാണ്. അപ്പൊ ചേട്ടാ, ഇപ്പൊ ഈ ബാങ്കിങ് സെക്ടറിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ നിൽക്കുന്ന യങ്സ്റ്റേഴ്സിന് ചേട്ടൻ കൊടുക്കുന്ന ഒരു പീസ് ഓഫ് അഡ്വൈസ് എന്തായിരിക്കും?
1: നമ്മള് ബാങ്ക് സെക്ടർ നമുക്ക് രണ്ട് രീതിയിൽ ഇത് കരുതാൻ പറ്റും. ഒന്നെന്ന് വെച്ചാല് ഒരിക്കലും ബാങ്ക് സെക്ടർ ഞാൻ വന്നതെന്ന് വെച്ചാല് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരാളെ സഹായിക്കുന്നതിന്റെ പരിധിയുണ്ട്. ഇപ്പോ ആസ് എ പേഴ്സൺ ഞാൻ ബാങ്ക് എംപ്ലോയി ആയിരിക്കുമ്പോൾ നമ്മൾ പബ്ലിക് സെക്ടർ ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പബ്ലിക് സെക്ടർ ബാങ്ക് എല്ലാം കൊടുക്കുന്നത് ലെൻഡ് ചെയ്യുന്നത് കൂടുതലും പബ്ലിക്കിന് വേണ്ടിയിട്ടാണ്. അപ്പം പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ഒരിക്കലും പബ്ലിക്കിന് വേണ്ടി ചെയ്യാറില്ല. ഇപ്പോൾ ഒരു മുദ്ര ലോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് പബ്ലിക് സെക്ടർ ബാങ്കിനാണ്. ഒരു ഗവൺമെന്റ് ക്ഷേമപക്ഷം വേണമെങ്കിൽ അതിനും പബ്ലിക് സെക്ടർ ബാങ്കാണ്. അപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കുകൾ കൂടുതൽ വരിക, അതിൻ്റെ കൂടുതൽ ആൾക്കാരെ എടുക്കുക, അപ്പോൾ കൂടുതൽ നമ്മുടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചിരുന്ന് പ്രവർത്തിക്കാൻ പറ്റും. അത് നല്ലൊരു ഇതാണ്. അപ്പം അങ്ങനെ ഒരു സേവന സന്നദ്ധത വേണം. കാരണം നമുക്ക് ഒത്തിരി സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ചില ടൈം ലേറ്റ് നൈറ്റ് ഇരിക്കേണ്ടി വരും. ഞാൻ പ്രൈവറ്റിലും വർക്ക് ചെയ്യുന്നുണ്ട്, പബ്ലിക് സെക്ടറിലും വർക്ക് ചെയ്യുന്നുണ്ട്. ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ലോണിൻ്റെ പേരെ നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ ഒത്തിരി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്.
0: തീർച്ചയായിട്ടും ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ബാങ്കിങ് സെക്ടർ വർക്ക് ചെയ്യുന്ന കിരൺ ചേട്ടനെയാണ് ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും സന്തോഷം എന്ന് പരിചയപ്പെട്ടതിൽ. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടോ.
1: ഓക്കെ.
0: അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90.9.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. നെക്സ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
2: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം. ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: എങ്ങോട്ടാ പോണ്ടത് ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ August 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
5: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ August 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ഹലോ, നമസ്കാരം, ഇതാരാണ്?
8: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
7: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
8: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്.
7: 1000 പറ മുത്തുണ്ടേ,
9: അനക്കെടുപ്പത് പൊന്നുണ്ടേ, 1000 പറ മുത്തുണ്ടേ.
10: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ. ഓണിയോ ആശ്രയ FM 90
11: കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെൻഷൻ, കൊല്ലം.
3: കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിനി ഇരട്ടി മധുരം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
2: അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
0: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. സുഷിൻ ഷാബ്, ഗോപി സുന്ദർ, ദേവശ്രീ പ്രസാദ് എന്നീ സൂപ്പർ ടാലന്റഡ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പാട്ടുകാരൻ. ജനകീയ പാട്ടിന്റെ വലിയ താളവുമായി ജീവിതവും സംഗീതവും തുറന്നു പറയാൻ പ്രിയ കലാകാരൻ പ്രണവം ശശി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ആഗസ്റ്റ് 20 വൈകുന്നേരം 7 മണി മുതൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.
1: നമസ്കാരം, ഞാൻ പ്രണവ് ശശി, പാലക്കാടാണ്. ആശ്രയ FM 90 ശ്രോതാക്കൾക്ക് എന്റെ മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: Time check.
2: Studio clock ഇപ്പോൾ സമയം കൃത്യം 12 മണി.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിദ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹൈ ഹലോ, നമസ്കാരം, വെറി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു കാസിഡ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ടോട് ആശ്രയ ഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം കാസിഡ് കഫേയുമായിട്ട് ഇതാ ഈ ഒരു മനോഹരമായ ഉച്ച സമയത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, ആർ ജെ അനൂഷയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ലിസണേഴ്സിന്, സ്ഥിരം കിടക്കുന്ന ലിസണേഴ്സിന് അറിയാം, 12 മണിക്ക് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ടൈം ആകുന്ന സമയത്ത് ഇനി അങ്ങോട്ട് നിങ്ങളുടെ സമയമാണ് എന്നുള്ളതല്ലേ. അതായത് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് കേൾക്കാനുള്ള ഒരു സമയമാണ്. നമ്മളിപ്പോൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ാണെങ്കിലും അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മളുടെ ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ, അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. ഒരു പോസിറ്റീവ് വൈബൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ഫീൽ ആയിരിക്കും. അപ്പോൾ പാട്ടെന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, ഭാഷകൾക്ക് അതീതമാണ്. ഏത് ലാംഗ്വേജിലുള്ള പാട്ടുകളും നമ്മൾ ഇഷ്ടപ്പെടുവല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി എത്തുന്ന ഒരു പാട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ വന്നിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള പാട്ട് നമ്മുടെ കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0479190904249. എന്ന നമ്പറിലേക്കാണ് വിളിച്ച് റിക്വസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562664490 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും ഐശ്വര്യമായിട്ട് നമ്മുടെ കാസറ്റ് കഫേ കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. രണ്ട് നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാൻ പോകുന്നത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
5: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
6: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
7: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
4: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രി വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
9: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
11: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല, ആകർഷകമായ ഗിഫ്റ്റുകളും.
9: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
11: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
12: യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക്
2: എന്താണ് വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്സ് നമ്മുടെ കൊട്ടാരക്കരപ്പോൾ
2: JM ആർക്കിടെക്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട്
3: 9744 7171 7171.
4: വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
3: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
6: ഏറ്റവും കുറഞ്ഞ വില 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് കൂടെയുള്ളത് RJ അനൂഷയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 21 മിനിറ്റിലെങ്കിലും എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ നമ്മുടെ കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291 9090 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും ഒരു കോളർ ഇവിടെ വെയിറ്റിംഗിലാണ്, നോക്കാവാരാണെന്ന്. ഹലോ.
9: ഹലോ,
8: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ? എന്തൊക്കെയുണ്ട് ആൽഫി വിശേഷങ്ങൾ? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഓണോക്കിങ് എത്താറായി? അത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? വീട്ടില് പൂക്കളൊക്കെ ഇട്ടോ? തിരുവോണത്തിനാണ് പൂക്കൾ വിടുന്നത് അല്ലേ? അതുവരെ നമ്മൾ അങ്ങനെ അങ്ങ് പോവല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് കാസറ്റ് കഫേയിലൂടെ കേൾക്കേണ്ടത്? മാവേലിക്ക് ശേഷം എന്ന പാട്ടല്ലേ? ഓക്കെ, ഓണമൊക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു പാട്ട് കേൾക്കാൻ തോന്നിയല്ലേ. വീട്ടില് മാവേലിയൊക്കെ വന്നായിരുന്നോ? വീട്ടില് മാവേലിയൊക്കെ വന്നായിരുന്നോ? വന്നില്ലല്ലേ, വരാൻ വെയിറ്റിംഗ് ആണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്?
9: കേട്ടോണ്ടിരിക്കുന്ന
8: നമ്മുടെ എല്ലാ ലിസണേഴ്സിനും ആൽഫിയുടെ വക ഒരു ഓണം സ്പെഷ്യൽ സോങ് അല്ലേ? ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് അഡ്വാൻസ് ഹാപ്പി ഓണം അറിയിക്കുകയാണ്
9: കേട്ടോ.
8: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ആൽഫി ചോദിച്ചിരിക്കുന്ന പാട്ട് വെള്ളി മൂങ്ങ എന്ന സിനിമയിലെ നല്ലൊരു പാട്ടാണ്, മാവേലിക്ക് ശേഷം എന്നൊരു പോപ്പുലർ മലയാളം കോമഡി സോങ് ആണ് കേട്ടോ. ഈ പാട്ട് പാടിയിരിക്കുന്നത് നജീം അർഷാദ് ആണ്. പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മയും പാട്ടിന്റെ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് ബിജുബാലും ചേർന്നിട്ടാണ്. അപ്പൊ എന്തായാലും ആൽഫിക്കും എല്ലാ ലിസണേഴ്സിനും വേണ്ടിട്ട് ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ആൻഡ് ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്ധ്യ ബൈജു ആണ്. ഹലോ ആശ്രയ FM, വളരെ മൗനമായ തമിഴ് ഗാനം വെച്ച് തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് തമിഴ് സോങ് ആണ് സന്ധ്യ ചേച്ചി ചോദിച്ചിരിക്കുന്നത്. വളരെ മൗനമായ SBB സാറും ജാനകി അമ്മയും ചേർന്ന് പാടി ഗംഭീരമാക്കിയ ഒരു പാട്ട്. വിദ്യാജിയാണ് ഈ പാട്ടിൻ്റെ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു തമിഴ് സോങ് ആൻഡ് ഒരു മലയാളം സോങ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിനി ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ് KSRTC സ്റ്റാൻഡിന് എതിർവശം പുലമൺ കൊട്ടാരക്കര.
4: ഞാൻ ഈ കോളേമുക്കാ കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
5: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലമായതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
4: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
5: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
4: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
5: അതേടോ, നല്ല കാര്യങ്ങൾക്ക് താമസം വേണ്ട.
4: അങ്ങനെ പറയട്ട.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
6: ഈ ഓണം പൊന്നോണമാക്കൂ ചില്ലൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
7: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
4: എന്ത് പറ്റി?
3: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
7: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
8: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
9: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
8: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
9: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
8: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
9: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
5: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
10: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
11: ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
12: യാസിഡ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
13: അങ്ങനെ രണ്ട് മനോഹരമായ പാട്ടുകൾ കേട്ട് വി ആർ ബാക്ക് ഓൺ കാസിഡ് കഫേ വിത്ത് മീ ആർജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 37 മിനിറ്റിൽ. ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ പാട്ട് കേൾക്കാനായിട്ട്, ചോദിച്ചു വാങ്ങിക്കാനായിട്ട് ഇതാ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ.
14: ഹലോ. ഹലോ മോൾ,
13: നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ?
14: നമസ്കാരം, ഇത് ശാന്ത ചേച്ചിയാണ്, നെടിയോളയിൽ നിന്ന്.
13: എന്തൊക്കെയുണ്ട് ശാന്ത ചേച്ചി വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ?
14: എല്ലാവർക്കും സുഖം. ഇവിടെ എല്ലാവർക്കും സുഖം. അവിടെ എല്ലാവർക്കും സുഖമാണോ?
13: യെസ് യെസ്, ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അത്തമൊക്കെ തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? അത്തപ്പൂക്കളൊക്കെ കിട്ടും?
14: കുഴപ്പമില്ല.
13: ഉറപ്പായിട്ടും വന്നിരിക്കും കേട്ടോ. ഓ, വരാം വരാം വരാം വരാം. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. നമ്മളിപ്പോ ആളുടെയൊക്കെ വീട്ടിൽ പോകുന്ന ഇങ്ങനെ പ്ലാൻ ചെയ്യാം. ഓക്കെ ഓക്കെ. ഓ, അവിടെ നടത്താണല്ലേ. ഓക്കെ ഓക്കെ
14: ഓക്കെ.
13: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ശാന്തശേഷി കേൾക്കേണ്ടത്?
14: ഗോപികേ
13: നിൻവിരൽ തുമ്പുരുമ്പി വിതുമ്പിയോ. ഓക്കെ, കാറ്റത്തെ കിളിക്കൂട് മൂവിയിലെ പാട്ടാണോ അതോ നന്ദനത്തിലെ പാട്ടാണോ? കാറ്റത്തെ കിളിക്കൂട്. ഓക്കെ ഓക്കെ ഓക്കെ. ജാനകി അമ്മ പാടിയ പാട്ടല്ലേ? ഓക്കെ. അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
14: എന്റെ അംഗൻവാടിയിലെ എന്റെ മക്കൾക്കും പിന്നെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനസ്സിനും.
13: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. വെൽക്കം വെൽക്കം. അപ്പൊ ശാന്ത ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് കാറ്റത്തെ കിളിക്കൂട് എന്ന മൂവിക്ക് വേണ്ടി ജാനകി അമ്മ പാടിയ നല്ലൊരു പാട്ട് തന്നെയാണ്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഹായ് ആശ്രയ, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. എനിക്ക് MG ശ്രീകുമാർ പാടി ഏതെങ്കിലും ഒരു നല്ല പാട്ട് വെച്ച് തരുമോ? ഡെഡിക്കേഷൻ ആശ്രയ FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആലീസ് സാബു ആണ്. അപ്പോൾ ആലീസ് ചേച്ചിക്ക് വേണ്ടിയിട്ട് MG ശ്രീകുമാർ പാടിയ നല്ലൊരു പാട്ട് തന്നെ വരാനായിട്ട് പോവാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണം.

0: ഏറ്റവും
1: കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്
3: പടം കണ്ടു ഇന്റർനാഷണൽ ലെവൽ
4: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്
5: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം കൂടാതെ നിരവധി സമ്മാനങ്ങളും
5: കൂടാതെ കേരളത്തിൽ ഉടനീളം
7: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ
8: ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ 21 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരള പോലീസിന്റെ AI ട്രാക്ക് ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും കേരളത്തിന്റെ വികസനയാത്രയിൽ പുതുചരിത്രം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ സുഗമമായി ലോകമെമ്പാടും എത്തിക്കാൻ തുറമുഖ വികസനം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സ്വകാര്യ മൂലധനം തുറമുഖ വികസനത്തിന് ആവശ്യമാണെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച AI അധിഷ്ഠിത കയറ്റിറക്കുമതി സംവിധാനങ്ങളാണ് വിഴിഞ്ഞത്തുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു
9: കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ് ആർക്കും ഒരു അപകടമില്ലാതെ ഭംഗിയായി കയറ്റിറക്കുമതി ജോലികൾ ചെയ്യാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്നു
8: സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പ്രതിപക്ഷ പാർട്ടികൾ തെറ്റായ പ്രചാരണം നടത്തുന്നതായി ആരോപിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വിദേശ ഫണ്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് FCRA ഭേദഗതി ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെയും അദ്ദേഹം പ്രശംസിച്ചു ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിലാണ് യോഗം ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം സുസ്ഥിര വികസനം തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടക്കുന്നത് ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ നിർമ്മാണ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് രാജ്യരക്ഷാ മന്ത്രാലയം 405 തന്ത്രപ്രധാന ഉൽപ്പന്നങ്ങളുടെ 6-ാമത് പട്ടിക വിജ്ഞാപനം ചെയ്തു 3070 കോടി രൂപയുടെ ബിസിനസ് സാധ്യതയുള്ള വസ്തുക്കളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട 16 ഇനങ്ങളും പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട 389 ഇനങ്ങളും പട്ടികയിൽ ഉണ്ട് പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഉപസംവിധാനങ്ങൾ അസംസ്കൃത വസ്തുക്കൾ സ്പെയർ പാർട്സുകൾ എന്നിവ വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നത് നിർത്തി പകരം രാജ്യത്തിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് ഇത് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിനു പുറമെ ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനത്തെയും ശക്തിപ്പെടുത്തും സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ISI പിന്തുണയുള്ള ഷഹദാസ് ഭട്ടി നെറ്റ്വർക്ക് എന്ന ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 14 സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഏകോപിപ്പിച്ചുള്ള റെയ്ഡുകൾ നടത്തി ഭീകര ശൃംഖലയെ തകർത്തതായും 200-ലധികം ഭീകര പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു പാകിസ്ഥാൻ ആയുധ ഫാക്ടറിയുടെ മുദ്രയുള്ള ഗ്രനേഡുകൾ സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവ പിടിച്ചെടുത്തതായും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി ഝാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് TDPL ഏജൻസി നടത്തിയ JSSC CGL പരീക്ഷയും മറ്റെല്ലാ മത്സര പരീക്ഷകളും റദ്ദാക്കി മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത് ഇതിനു പുറമെ 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഝാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തിയ എല്ലാ പരീക്ഷകളിലും സമഗ്ര അന്വേഷണം നടത്തുവാനും സർക്കാർ ഉത്തരവിട്ടു കർണാടക പബ്ലിക് സർവീസ് കമ്മീഷനിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കർണാടകയിലും അഹമ്മദാബാദിലുമായി 21 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി KPSC ഓഫീസ് സസ്പെൻഡ് ചെയ്യപ്പെട്ട KPSC ചെയർമാന്റെ വസതി എന്നിവിടങ്ങളിൽ ഉൾപ്പെടെയായിരുന്നു പരിശോധന
0: ഒഎംആർ ഷീറ്റിൽ കൃത്രിമം കാണിച്ചതായും ഗവൺമെന്റ് വെറ്ററിനറി ഓഫീസർ നിയമനത്തിൽ ഉദ്യോഗാർത്ഥികളോട് 80 ലക്ഷം രൂപ വരെ കൈക്കൂലി ആവശ്യപ്പെട്ടതുമായാണ് പരാതി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
10: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീച്ച് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലോൺ ആപ്പ് പോലെയുള്ള തട്ടിപ്പുകൾ ഇല്ലാതാക്കുവാനും റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും പോലീസ് പട്രോളിംഗ് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദവുമാക്കുവാനുള്ള പദ്ധതികൾക്കാണ് തുടക്കമായതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തുഫാനിൽ രാഷ്ട്രീയം കാണരുതെന്നും യുവതലമുറയ്ക്കായി ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. ചിങ്ങമാസത്തിന്റെ വരവോടെ നാടും നഗരവും ഓണത്തിരക്കിൽ അമരുകയാണ്. നഗരങ്ങളിൽ മേളകളും പ്രദർശനങ്ങളും സജീവമായി. കണ്ണൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി KV ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
11: ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഖാദിമേള, കൈത്തറിമേള, കാർഷിക പരമ്പരാഗത വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണന മേള തുടങ്ങി കണ്ണൂർ നഗരം മേളകളുടെ തിരക്കിലാണ്. പോലീസ് മൈതാനിയിൽ ഒരുക്കിയിരിക്കുന്ന മേളകളിലേക്ക് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പൂക്കള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള തിരക്കിലാണ് സർക്കാരിതര ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. വിവിധ നാടൻ മത്സരങ്ങളും സംഘടിപ്പിക്കാനുള്ള ഒരുക്കവും പുരോഗമിക്കുകയാണ്.
0: കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നു രാവിലെ നടന്നു. ആദ്യ കൊയ്ത്തിലെ നെല്ല് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇത്. പാരമ്പര്യ അവകാശികളായ അഴീക്കൽ മനയം കുടുംബാംഗങ്ങൾക്കാണ് കതിർക്കറ്റകൾ ക്ഷേത്രത്തിൽ എത്തിക്കുന്നത്. ചടങ്ങുകൾക്ക് ശേഷം പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ ജനജീവിതം ദുരിതത്തിലാക്കി. മാണ്ഡി ജില്ലയിലാണ് മഴ ഏറ്റവും ശക്തം. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായ സാഹചര്യത്തിൽ 90 ഓളം റോഡുകൾ അടച്ച നിലയിലാണ്. മൺസൂൺ മഴക്കെടുതികളിൽ ഹിമാചലിൽ 80 പേർക്ക് ഇതുവരെ ജീവൻ നഷ്ടമായി. 994 കോടിയുടെ നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ മേഖലയിലും ശക്തമായ മഴ തുടരുകയാണ്. മഴയിലും മണ്ണിടിച്ചിലും 100 ഓളം റോഡുകളിൽ ഗതാഗതം നിർത്തിവച്ചു. മഴയുടെ സാഹചര്യത്തിൽ ഡെറാഡൂണിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പുരുഷ ഹോക്കിയിൽ 2-4 ഗോളുകൾക്ക് ഇന്നലെ ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ നിർണായക മത്സരം നാളെ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. പുരുഷ സിംഗിൾസിൽ യുവതാരം ആയുഷ് ഷെഡ്ഡി, വനിതാ സിംഗിൾസിൽ മുൻനിര താരം PV സിന്ധു എന്നിവർ രണ്ടാം റൌണ്ടിൽ കടന്നു. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ത്രിഷ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും കവിപ്രിയ സെൽവം സിമ്രാൻ സിംഗി സഖ്യവും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ MR അർജുൻ, ഹരിഹരൻ അംശകരുണൻ സഖ്യവും രണ്ടാം റൌണ്ടിലേക്ക് യോഗ്യത നേടി. അതേസമയം മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ കപൂർ ശിവാനി ഗാഡി സഖ്യം കനേഡിയൻ സഖ്യത്തോട് പരാജയപ്പെട്ടു. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 5 വിക്കറ്റിന് 120 റൺസ് എന്ന നിലയിൽ. 298 റൺസിന്റെ ലീഡാണ് ഇന്ത്യയ്ക്കുള്ളത്. നാലാം ദിനമായ ഇന്ന് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ തന്നെ ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റ് നഷ്ടമായി എങ്കിലും KL രാഹുൽ, ദേവദത്ത് പടിക്കൽ കൂട്ടുകെട്ട് ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം നൽകി. ഇന്ത്യയുടെ വോട്ടർ ID കാർഡ് സംവിധാനത്തെ പ്രശംസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US കൂടുതൽ കർശനമായ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ നടപ്പാക്കുന്നതിന് ഇന്ത്യയുടെ രീതി മാതൃകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതിന് കർശന നിബന്ധനകൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന സേവ് അമേരിക്ക ആക്ട് US കോൺഗ്രസ് പാസാക്കണമെന്ന അഭിപ്രായവും ട്രംപ് മുന്നോട്ട് വച്ചു. ഗാസയിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ മികച്ച പുരോഗതി ഉണ്ടായതായി US പ്രത്യേക പ്രതിനിധി ജാരഡ് കുഷ്നർ. ഗാസയുടെ പുനർനിർമ്മാണം, ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ എന്നിവയിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്ന് കുഷ്നർ പറഞ്ഞു. ട്രംപ് ഭരണകൂടം ഈ മാസം ആദ്യം പ്രഖ്യാപിച്ച ഗാസ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ പ്രധാനമന്ത്രി നിരസിച്ചതിനെ തുടർന്നാണ് കൂടിക്കാഴ്ച. സെമികോൺ ഇന്ത്യയുടെ 5ാം പതിപ്പ് അടുത്ത മാസം 17 മുതൽ ന്യൂഡൽഹിയിൽ നടക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ 40ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 500ലധികം പ്രദർശകരും 240 ഓളം കമ്പനികളും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ വികസനയാത്രയിൽ പുതുചരിത്രം കുറിച്ച്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദേശ ഫണ്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് FCRA ഭേദഗതി ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബ്രിക്സ് സ്ഥിതി മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ 21 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേരള പോലീസിന്റെ എഐ ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീച്ച് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതായത് ചേർന്നിരിക്കുന്നത് ആർ ജെ അനൂഷയാണ്. അപ്പോൾ ഒരു മണിക്കൂർ അങ്ങനെ കടന്നു പോയിരിക്കുകയാണ് ലിസണേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് കേട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് 2 മണിവരെ നമുക്ക് സമയമുണ്ട് കേട്ടോ പാട്ടൊക്കെ ചോദിച്ചു വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474291909 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കണക്ട് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9566649909 എന്ന നമ്പറിലേക്കാണ്. അപ്പം എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ഹായ് ആശ്രയ, ഹായ് അനൂഷ, എനിക്ക് ഒരു സോങ് വെച്ച് തരണം. മഴവില്ല എന്ന മൂവിയിലെ ശിവദം ശിവനാമം എന്ന് തുടങ്ങുന്ന സോങ്, യേശുദാസും ചിത്രയും പാടുന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് ശശികല ചേച്ചി നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മഴവില്ല എന്ന സിനിമയിലെ ഒരു നല്ല പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ദർബാരി കാനഡ എന്ന രാഗത്തിൽ മോഹൻ സിതാരയാണ് ഈ പാട്ടിന് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. കൈതപ്പുറമാണ് വരികൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പാട്ട് തന്നെ ശശികല ചേച്ചിയുടെ വക നമുക്ക് കാസറ്റ് കഫേയിലൂടെ കേൾക്കാം. ആൻഡ് അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് സിത്താരയാണ്. സിത്താര മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന പാട്ട് ചെന്നൈ എക്സ്പ്രസ് എന്ന മൂവിയിലെ തിത്തിലി എന്ന പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു പാട്ട് തന്നെയാണ് സിത്താരയും ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. ചെന്നൈ എക്സ്പ്രസ് എന്ന മൂവിയിലെ എല്ലാ പാട്ടുകളും അടിപൊളിയാണല്ലേ. അപ്പോൾ അത്തരത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് സിത്താര ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിന്മയും അതുപോലെ തന്നെ നല്ലൊരു പാട്ട് തന്നെയാണ്. സിനിമയിൽ പാടിയ ഒരുപാട് പാട്ടുകളുണ്ട്. അതിൽ തന്നെ മനോഹരമായൊരു ഹിന്ദി സോങ് എന്ന് വേണമെങ്കിലും പറയാമല്ലേ. തമിഴ്, മലയാളം, ഹിന്ദി ലാംഗ്വേജസിലായിട്ട് പല പാട്ടുകളാണ് പാടിയിട്ടുള്ളത്. അത്തരത്തിലുള്ള എല്ലാ പാട്ടുകളും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ടുകൾ തന്നെയാണ്. അപ്പോൾ രണ്ട് നല്ല പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: രുചികളുടെ രാശികയെ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യ വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1000 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
5: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
6: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
7: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: ബോബു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രി വരും 3999. ഓട്ടോപ്ലാസ്റ്റിയ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ, ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര. ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും 1 ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ, പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം, അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
8: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കെ സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കെ സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കെ സർവീസ് നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
7: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
8: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: യാസിഡ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
10: അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് ആഗ്രഹമുള്ളവരൊക്കെ ഇവിടെ കമോൺ കാസറ്റ് കഫേയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1:20 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും പാട്ട് ചോദിച്ചുകൊണ്ട് അടുത്തൊരു കോളർ വെയിറ്റിംഗിലാണ്. ഹലോ, ഹലോ, ഹലോ. ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആകുന്ന സിറ്റുവേഷനിലെ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562669909 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷിബുചേട്ടനാണ്. പ്ലീസ് പ്ലേ അസലായവളെ സോങ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ മകൻ ആദിത്യന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആദിത്യന് വേണ്ടിയിട്ട് അസലായവളെ എന്ന മൂവി, എനിക്ക് തോന്നുന്നു സിനിമ ഇതുവരെ റിലീസായിട്ടുള്ള ഓഗസ്റ്റ് 20 തീയതിയാണ് റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഖലീഫ എന്ന മൂവിയുടെ പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഒരു അടിപൊളി മൂവിയാണെന്ന് തോന്നുന്നു. ട്രെയിലറൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു പാട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനോടകം തന്നെ വൈറലായി മാറിയിരിക്കുകയാണ്. എല്ലാവരും ഒരുപോലെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു മനോഹരമായ റൊമാൻറ്റിക് സോങ് ആണ് അസലായവളെ എന്നുള്ള പാട്ട്. അപ്പോൾ എന്തായാലും പാട്ട് മോന് വേണ്ടിയിട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. ആൻഡ് നമുക്ക് ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുപമയാണ്. അനുപമ ചോദിച്ചിരിക്കുന്ന പാട്ട് AR റഹ്മാൻ സാറിൻ്റെ ഏതെങ്കിലും ഒരു നല്ല പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. AR റഹ്മാൻ സാറിൻ്റെ ഒരു കട്ട ഫാനാണെന്ന് തോന്നുന്നു. എന്തായാലും AR റഹ്മാൻ സാറിന് ഇഷ്ടമല്ലാതെ ആരും തന്നെ ഉണ്ടാകത്തില്ലല്ലേ. അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചമെന്ന് തന്നെ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ലൊരു പാട്ട് തന്നെ അനുപമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ചോദിച്ച് വാങ്ങിക്കാനായിട്ട് ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച്
6: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: ഈ ഓണക്കാലത്ത് നന്ദലക് ജിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
6: ഗോപു നന്ദലക് ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
8: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
9: ഞാൻ ഈ കോളേമുക്കാ കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
10: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലമായതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
9: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
10: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ. അതും ചെറിയ പൈസയ്ക്ക്.
9: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം. അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
10: അതേടോ, നല്ല കാര്യങ്ങൾക്ക് താമസം വേണ്ട.
9: അങ്ങനെ പറയട്ടോ.
11: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: രൂപത്തിലോ സൗന്ദര്യത്തിലോ ഉള്ള പോരായ്മകൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള ഏറ്റവും ആധുനികവും സുരക്ഷിതവുമായ വഴിയാണ് പ്ലാസ്റ്റിക് സർജറി അഥവാ കോസ്മെറ്റിക് സർജറി. പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ചും കോസ്മെറ്റിക് ചികിത്സകളിലെ സാധ്യതകളെ കുറിച്ചും അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തുന്നു പ്ലാസ്റ്റിക് സർജനായിട്ടുള്ള ഡോക്ടർ രഞ്ജിത് സത്യൻ. എത്തുന്നു ആശ്രയ FM 90 കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ ലൗഡ് സ്പീക്കറിൽ RJ സുൽത്താനയ്ക്കൊപ്പം. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാജി പട്ടു സാരിയും കിട്ടും.
2: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരി. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
0: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: ബിഡിസിക്കൊപ്പം ഹെൽത്തി ഓണം. CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700. വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
4: എങ്ങോട്ടാ പോകേണ്ടത് ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ August 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
5: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ August 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
0: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മേനോ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
3: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മേനോ ജംഗ്ഷൻ.
0: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
7: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
0: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
7: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
0: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
7: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
3: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
0: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: യാസിക് കഫി ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
0: അങ്ങനെ കാസറ്റ് കഫേയിലൂടെ മനോഹരമായ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് എൻജോയ് ചെയ്തിരിക്കുന്ന സമയമാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 37 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ദാ അടുത്ത പാട്ട് ചോദിച്ചുകൊണ്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ,
9: ഹലോ,
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ?
9: രാജേഷ്.
0: എവിടുന്നാ ചേട്ടാ വിളിക്കുന്നേ?
9: വെഞ്ഞാറമൂടുന്നല്ലേ.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയണ്ട, എല്ലാരും ഉണ്ടല്ലേ. ഓണമൊക്കെ ആയിട്ട് എങ്ങനെ പോകുന്നു? ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഡ്യൂട്ടിയുടെ സമയത്ത് ഇങ്ങനെ നിക്കാണ്. ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? ഓ, അങ്ങനെയാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് കാസറ്റ് കഫേയിലൂടെ കേൾക്കേണ്ടത്?
9: എനിക്ക് ജലോത്സവം എന്ന മൂവിയിലെ
0: കേരനിരകളാടും എന്ന പാട്ട്. ലോണോക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു പാട്ട് ചോദിക്കാൻ തോന്നിയല്ലേ.
9: തീർച്ചയായിട്ടും
0: ആണല്ലേ. ആ പാട്ട് കേൾക്കുമ്പോഴേ നമ്മുടെ കേരളത്തിന്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുമല്ലേ. ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ? റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും. ഓ ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ചേട്ടാ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും രാജേഷ് ചേട്ടനാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ജലോത്സവം എന്ന മൂവിക്ക് വേണ്ടിയിട്ട് ജയചന്ദ്രൻ സാർ പാടി മനോഹരമാക്കിയ ഒരു പാട്ടാണ് കേരനിരകളിലാടും എന്ന് തുടങ്ങുന്ന പാട്ട്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജീസ് ആണ്. ജീസ് ചോദിച്ചിരിക്കുന്ന പാട്ട് പൂക്കൾ പൂക്കും തരണം എന്ന പാട്ട് വെച്ച് തരുമോ? എന്റെ ലവറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട്. ലവറിന്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് അവർ കാര്യം പറഞ്ഞത്. അപ്പോൾ എന്തായാലും ജീസിന് വേണ്ടിയിട്ടും ലവറിന് വേണ്ടിയിട്ടും പൂക്കൾ പൂക്കും തരണം എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമുക്ക് കാസറ്റ് കഫിലൂടെ കേൾക്കാം. ഗിവ് ഓൺ ലിസണിംഗ് ടു ആസ് ഫ്രീ ഐ ഫോം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആൻഡ്രോം റോഡ് കട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക് കുണ്ടറ.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കോലമതിലുള്ളപ്പോൾ.
8: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
9: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
10: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
11: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി
10: സമ്മാനങ്ങളും. കൂടാതെ കേരളത്തിൽ ഉടനീളം
5: കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിന് ഇനി ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ്, KSRTC സ്റ്റാൻഡിന് എതിർവശം, പുലമൺ, കൊട്ടാരക്കര.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വൈബോണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
5: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road Private Bus Stand ന് സമീപം പുലമൺ, കൊട്ടാരക്കര.
9: Nexa owners ന് ഒരു good news. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര. കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജുവലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
2: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
11: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടെ ഉള്ളത് RJ അനൂഷയാണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് കെവിനാണ്, പുത്തൂരിൽ നിന്നും. കെവിൻ ചോദിച്ചിരിക്കുന്ന പാട്ട് DC മൂവിയിലെ ഹാങ് ഓവർ എന്ന പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ തമിഴ് മൂവി ആയിട്ടുള്ള DC ഒരു അടിപൊളി പാട്ട് തന്നെയാണ് കെവിൻ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ BGM കൊണ്ടും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകൾ കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട ഒരു മൂവി തന്നെയാണ് DC മൂവി. അപ്പോൾ DC മൂവിയിലെ ഒരു അടിപൊളി പാട്ട് പാടിയിരിക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രാണ്. അദ്ദേഹം തന്നെയാണ് വരികൾ എഴുതി മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. കാരണം നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ ഫോം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ, സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. നേരം

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ സുൽത്താന ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇന്നത്തെ ഈ ലൗഡ് സ്പീക്കറിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റും എന്നാൽ സാധാരണക്കാർക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും സംശയങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. യെസ്, പ്ലാസ്റ്റിക് സർജറി. പ്ലാസ്റ്റിക് സർജറി എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് സൗന്ദര്യവർദ്ധക ചികിത്സകൾ മാത്രമായിരിക്കും. എന്നാൽ അതല്ല സത്യം. അപകടങ്ങളിൽ പരിക്കേറ്റവർക്കും പൊള്ളലേറ്റവർക്കും ജന്മനാ ശാരീരിക വൈകല്യമുള്ളവർക്കും അവരുടെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസവും ജീവിതവും തിരികെ നൽകുന്ന വളരെ മഹത്തായ ഒരു ചികിത്സാ ശാഖ കൂടിയാണിത്. അപ്പോൾ ഇന്നത്തെ ഈ ലൗഡ് സ്പീക്കറിൽ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ല, വളരെ പ്രമുഖ ഒരു പ്ലാസ്റ്റിക് സർജൻ ആയിട്ടുള്ള ഡോക്ടർ രഞ്ജിത് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ. ഡോക്ടർ, ശരിക്കും എന്താണ് ഈ പ്ലാസ്റ്റിക് സർജറി? അതുപോലെ തന്നെ ഈ കോസ്മെറ്റിക് സർജറി എന്നും റീകൺസ്ട്രക്റ്റീവ് സർജറി എന്നും നാം പലപ്പോഴും കേൾക്കാറുണ്ട്. ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ശരിക്കും എന്താണ്?
2: ശരിക്കും പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്കിടയിൽ മാത്രമല്ല ഡോക്ടർമാർക്കിടയിലും ഒരുപാട് സംശയങ്ങളുള്ളതാണ്. ഇവരെന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇപ്പോൾ കാർഡിയോ തൊറാസിക് സർജറി അല്ലെങ്കിൽ യൂറോളജി, കാർഡിയോ തൊറാസിക് സർജറി ഹാർട്ടും രക്തക്കൊഴലും ഒക്കെയാണ് ഡീൽ ചെയ്യുന്നത്. അത് അവരാ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്, അങ്ങനെ ഒരു സിസ്റ്റത്തിൽ. യൂറോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രാശയ സംബന്ധമായ രോഗവും കിഡ്നിയും, ഇതൊക്കെ പൊതുജനങ്ങൾക്ക് അറിയാം. അപ്പൊ അവർ ആ സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാം. ന്യൂറോളജി എന്ന് പറഞ്ഞാൽ തലച്ചോറും ഞരമ്പുകളും, ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റമുണ്ട്. എന്നാൽ പ്ലാസ്റ്റിക് സർജറിക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയുന്നത്, നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഹെഡ് ടു ടോ, അതായത് തലയുടെ ഏറ്റവും മുകളറ്റം മുതൽ കാലിന്റെ ഏറ്റവും അറ്റം വരെയുള്ള ഏത് അവയവത്തിന് വേണമെങ്കിലും ഓപ്പറേഷൻ ചെയ്യാൻ പ്ലാസ്റ്റിക് സർജന്റെ സഹായം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. എന്ന് പറഞ്ഞാൽ തല മുതൽ കാല് വരെയുള്ള എല്ലാ ഓപ്പറേഷനും ചെയ്യുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മേഖല തല മുതൽ കാലിന്റെ വിരലറ്റം വരെ, ഹെഡ് ടു ടോ ഉൾപ്പെടുന്നതാണ്. അതാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ. പിന്നെ ചോദിച്ചത് കോസ്മെറ്റിക് സർജറി എന്താണ്, റീകൺസ്ട്രക്റ്റീവ് സർജറി എന്താണ്. ഇത് രണ്ടും, കോസ്മെറ്റിക് സർജറിയും റീകൺസ്ട്രക്റ്റീവ് സർജറിയും, പ്ലാസ്റ്റിക് സർജറിയുടെ കീഴിൽ വരുന്നത് തന്നെയാണ്. കോസ്മെറ്റിക് സർജറിയാണ് ഇപ്പൊ പൊതുവിൽ എല്ലാവർക്കും അറിയാവുന്നുള്ളത്. കോസ്മെറ്റിക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകള് ഇപ്പൊ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞില്ലെങ്കിലും ആൾക്കാർക്ക് അറിയാം. പിന്നെ ഉള്ളത് റീകൺസ്ട്രക്റ്റീവ് സർജറി. റീകൺസ്ട്രക്റ്റീവ് സർജറി മലയാളം എന്ന് പറയുന്നത് അവയവ പുനർനിർമ്മാണ ശസ്ത്രക്രിയകൾ. അതായത് അപകടത്തിലോ ജന്മനായോ ഏതെങ്കിലും അവയവത്തിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരുമല്ലോ. പ്രത്യേകിച്ചും ക്യാൻസർ ഒക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റുന്നത് പൂർവ്വസ്ഥിതിയിലായില്ലെങ്കിലും പ്രവർത്തനക്ഷമമായ ഒരു രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പുനർനിർമ്മാണ ശസ്ത്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊന്നും ഒരു സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയ അല്ല. എന്നാലും ഈ റീകൺസ്ട്രക്റ്റീവ് സർജറിയും കോസ്മെറ്റിക് സർജറിയും തമ്മിലുള്ള അതിർവരമ്പ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പലപ്പോഴും പല റീകൺസ്ട്രക്റ്റീവ് സർജറിയും കോസ്മെറ്റിക് സർജറി കൂടെയാണ്. അപ്പൊ ഇത് രണ്ടും പ്ലാസ്റ്റിക് സർജറിയുടെ രണ്ട് പ്രധാന വിഭാഗങ്ങളായിട്ട് കണക്കാക്കാം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണപ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
6: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
7: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
8: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
3: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
7: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജി സി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
9: Yes, once again we are back on loudspeaker with me RJ Sultana on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങനെതാ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേയിൽ ഒരുപാട് ഇൻഫർമേഷനും കാര്യങ്ങളും പ്ലാസ്റ്റിക് സർജറിയുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് എന്റെ ഒപ്പം കൂടെയുള്ളത് ഡോക്ടർ രഞ്ജിത് സത്യൻ സാറാണ്. അപ്പോൾ ഡോക്ടർ, ഒരാളെ എപ്പോഴാണ് ശരിക്കും കോസ്മെറ്റിക് സർജറിയെ പറ്റി ചിന്തിക്കേണ്ടത്? ഇതിന് പ്രത്യേക പ്രായപരിധിയോ മറ്റെന്തെങ്കിലും ആരോഗ്യ നിബന്ധനകളോ ഉണ്ടോ?
10: കോസ്മെറ്റിക് സർജറിക്ക്, അതായത് സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയക്ക്, ഒരു പ്രത്യേക പ്രായപരിധി ഒന്നും പറയാൻ പറ്റില്ല. അത് പ്രധാനമായും അവരവർ തന്നെയാണ് നിശ്ചയിക്കുന്നത്. ഈ വ്യക്തികൾ തന്നെയാണ് ഈ കോസ്മെറ്റിക് സർജറിക്ക് വരുന്നവരെ നമ്മൾ രോഗികൾ എന്ന് പോലും പറയാൻ പാടില്ല. അവർ വ്യക്തികളാണ്, പൂർണ്ണമായ ആരോഗ്യമുള്ളവരാണ് അവർ. അവർക്ക് ശരീരത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്ന് തോന്നുമ്പോഴാണ് അവർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെ രോഗികളെന്ന് പോലും നമ്മൾ കണക്കാക്കാറില്ല, വ്യക്തികളായിട്ടാണ്, പേഴ്സൺസ് ആയിട്ടാണ് കണക്കാക്കുക. അതിന് പ്രായപരിധി എന്നൊന്നുമില്ല. അത് കൊച്ചു കുട്ടികളെ മുതല് നല്ല പ്രായമുള്ളവരിലും
9: ചെയ്യാവുന്നതേ ഉള്ളൂ.
10: കൊച്ചുകുട്ടികള് നമ്മൾ കഴിയുന്നതും ഇപ്പോ 2 വയസ്സ് വരെയൊക്കെ ആവുന്നത്, ഇപ്പൊ മുഖത്തോ അല്ലെങ്കിൽ മുതുകിലോ എവിടെയെങ്കിലും ഒരു വലിയ മറുകുണ്ടെന്ന് വെച്ചോ, അപ്പൊ നമ്മള് ജനിക്കുമ്പോ ഇത് കാണുമ്പോ പേരന്റ്സിന് വലിയ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അവരെ കൊണ്ടുവന്നാലും നമ്മള് ഒന്ന് 2 വയസ്സാവട്ടെ എന്നൊക്കെ പറഞ്ഞാണ് വിടുന്നത്.
9: കാരണം വരാറുണ്ടോ
10: ജന്മനായുള്ള വൈകല്യങ്ങള്, അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ജന്മനായുള്ള വൈകല്യം പലപ്പോഴും ഈ തൊലിപ്പുറത്തൊക്കെ ഉള്ള വൈകല്യങ്ങള് സ്കാനിങ്ങിലൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ അതെല്ലാം ജനിച്ചു കഴിയുമ്പോഴായിരിക്കും അറിയാം. അപ്പൊ വളരെ ഉത്കണ്ഠാകുലരായിട്ടായിരിക്കും ഈ ആൾക്കാര്. ഈ ഒരു വലിയ മറുകൊക്കെ ഉണ്ട്, വളരെ വലിയ മറുകളൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ട് നമ്മളടുത്ത് വരുന്നത്. അപ്പൊ അവർക്കത് ഇത്രയും പെട്ടെന്ന് മാറ്റണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. പക്ഷേ തീരെ ചെറിയ കുട്ടികളിൽ ഓപ്പറേഷൻ ചെയ്യുന്ന അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അനസ്തീഷ്യ തീരെ ചെറിയ കുട്ടികളിൽ റിസ്ക് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് വലുതാവട്ടെ, കുട്ടി ഒന്ന് വലുതായിക്കോട്ടെ, ഒരു വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സാവട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിടാറുണ്ട്. അങ്ങനെയാണ് ഒരു ഏജ്. അല്ലാതെ ഏജ് ഒരു ബാരിയർ അല്ല സർജറിക്ക്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ക്ലെഫ്റ്റ് ലിപ്പ് കേട്ടോ, അതായത് മുച്ചുണ്ട്, മുച്ചുണ്ടിന്റെ ഓപ്പറേഷൻ 3 മാസത്തിൽ ചെയ്യുന്നുണ്ട്. 3 മാസത്തിന് മുമ്പ് ചെയ്യുന്നതുകൊണ്ട് ജനിച്ച ഫസ്റ്റ് ഡേ തന്നെ ചെയ്യുന്ന ചില ആശുപത്രികളും ഉണ്ട് മുച്ചുണ്ട്. പിന്നെ ഇത് തന്നെ മുച്ചുണ്ട് തന്നെ, അതായത് ഫീറ്റൽ സർജറി എന്ന് പറയും, അതായത് കുഞ്ഞ് അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോ തന്നെ ചെയ്യുന്ന ടെക്നിക്കുമുണ്ട്, അതിനെയാണ് ഫീറ്റൽ സർജറി എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇവിടെ അങ്ങനെ അത്ര പോപ്പുലർ ആയില്ല, എന്നാലും അങ്ങനെ ഉണ്ട്. അതിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടി ഒരു വൈകല്യം ഇല്ലാതെയാണ് ജനിക്കുന്നത്. അപ്പൊ പേരന്റ്സ് ഹാപ്പിയാണ്. മുച്ചുണ്ടുള്ള കുട്ടിയെ അല്ല അവർക്ക് കിട്ടുന്നത്. അതൊരു അഡ്വാൻറ്റേജ്. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് സ്കാർലെസ് ആണ്. അതിന്റെ എക്സാക്ട് മെക്കാനിസം എന്താണെന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ കുട്ടിയെ ഭ്രൂണാവസ്ഥയല്ല ജനിക്കുന്നതിന് ഏകദേശം മുമ്പ് ഓപ്പറേഷൻ ചെയ്താൽ ഈ മുറിവുകൾക്ക് ഉണ്ടാക്കുന്ന മുറിവുകൾക്ക് സ്കാർ ഉണ്ടാവില്ല. അതായത് കലകളില്ലാതെ അത് ഹീൽ ചെയ്യും.
9: അല്ല, ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് നമ്മൾ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യും?
10: അതെല്ലാം അതിന്റെ സാങ്കേതിക വശങ്ങളിലൊക്കെ ഒന്നും കടക്കുന്നില്ല. അത് ഈ ലാപ്രോസ്കോപ്പി പോലെ എൻഡോസ്കോപ്പ് വഴി യൂട്രസിനകത്ത് ഉപകരണം, യൂട്രസ് തുറന്നല്ല, ഉപകരണം വെച്ചിട്ട് ഇത് റിപ്പയർ ചെയ്യുന്നതാണ്. അത് എല്ലാ ഓപ്പറേഷനുകളും അങ്ങനെ പറ്റില്ല. ചിലത് അതിലൊന്നാണ് ഈ മുച്ചുണ്ട്, അതായത് ക്ലഫ്റ്റ് ലിപ്പ്.

0: കൊല്ലങ്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം, നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
7: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
8: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
9: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
10: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
11: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
12: 18-ാം പടി മുകുന്ദനുള്ളി അസോസിയേറ്റ് തുടരും പ്ലൂട്ടോ എന്ന സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദ ചാമിംഗ് ആക്ട്രസ് ആർഷ ബൈജു എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90. വൈകിട്ട് 7 മണി മുതൽ ആർജെ അനാമികയോടൊപ്പം.
13: ഹലോ, ഞാൻ ആർത്ത ചാന്ദിനി ബൈജു. ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
12: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം,

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: എങ്ങോട്ടാ പോകേണ്ടത്
5: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജൻ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് 1.5 പർച്ചേസ് ചെയ്യാൻ പോവാ.
6: ഓക്സിജനിൽ ഒരു 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
8: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. ഈ ഓണം പൊന്നോണമാക്കൂ ചെല്ലൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണമോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
9: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചെന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജി സുൽത്താന. അങ്ങനെ ഈ ഒരു ദിവസം നമ്മൾ ഒരുപാട് ഇൻഫർമേഷനും കാര്യങ്ങളും പ്ലാസ്റ്റിക് സർജറിയുമായിട്ട് ഇങ്ങനെ കേട്ട് കേട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്റെ ഒപ്പം കൂടെയുള്ളത് ഡോക്ടർ രഞ്ജിത് സത്യൻ സാറാണ്. ഡോക്ടർ, ഈ സർജറികളൊന്നും അല്ലാണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യേണ്ടത്?
2: ഇത് പൊതുവിൽ ജീവിതശൈലി മെച്ചപ്പെടുത്തുന്ന ജീവിതശൈലി രോഗങ്ങളായ ഹാർട്ട് അറ്റാക്ക്, ഹൈ ബ്ലഡ് പ്രഷർ, ഷുഗർ, പിന്നെ ഇപ്പൊ ക്യാൻസർ, ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ തടയാനായിട്ട് ജീവിതശൈലിയിൽ മാറ്റം വരുത്തണമല്ലോ. ആ മാറ്റത്തിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചേർത്താൽ മതി. അതായത് സമീകൃതമായ ആഹാരം, ട്രാൻസ് ഫാറ്റി ആസിഡ്, ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഒഴിവാക്കണമെന്ന് പറയാറുണ്ടല്ലോ. ഹൈ ഷുഗർ, ഇതെല്ലാം ഒഴിവാക്കുന്നത് സ്കിന്നിനും നല്ലതായിരിക്കും. അത് കൂടാതെ പിന്നെ സ്കിന്നിന് മാത്രമായിട്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ അൾട്രാ വയലറ്റ് രശ്മികളുടെ ആഘാതമാണ്. ഇപ്പൊ ഓസോൺ പാളിക്ക് ഉണ്ടായ തകരാറൊക്കെ കാരണം നമ്മുടെ വെയില് പണ്ടത്തെ പോലെയൊന്നും അല്ല, ചൂട് മാത്രമല്ല കൂടുതൽ. ചൂട് വരുന്നത് ഇൻഫ്രാറെഡാണ്, അല്ലാതെ അൾട്രാ വയലറ്റ് രശ്മികൾ കൂടുതൽ നമ്മൾ വരുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നുണ്ട്. അപ്പൊ ഈ അൾട്രാ വയലറ്റ് രശ്മികളാണ് ശരീരത്തിലെ കലകളെ, തൊലിയിലെ കലകളെ ഡാമേജ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ അൾട്രാ വയലറ്റ് രശ്മികൾ കഴിയുന്നത് ഒഴിവാക്കാൻ, നല്ല ചൂടുള്ള സമയത്ത് ഉച്ച സമയത്തൊക്കെ കഴിയുന്നതും പുറത്തിറങ്ങാണ്ടിരിക്കുക. സൗന്ദര്യം കാംക്ഷിക്കുന്നവർ പുറത്തിറങ്ങാതിരിക്കുകയോ നല്ല കറുത്ത കുട ഉപയോഗിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്.
1: ഓക്കെ, അപ്പൊ ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ ഒരുപാട് തട്ടിപ്പുകാരെ കാണാറുണ്ട് വ്യാജൻ എന്ന നിലയിൽ, പ്ലാസ്റ്റിക് സർജൻ എന്ന് ആരോപിച്ചുകൊണ്ട്. എന്നാൽ നമുക്ക് എങ്ങനെ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഞാനിപ്പോൾ കൺസൾട്ട് ചെയ്യാൻ പോകുന്ന ഡോക്ടർ വ്യാജനാണോ അതോ ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണോ, നമ്മളെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും?
2: പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞ് ചികിത്സിക്കുന്നത് വ്യാജനല്ല, വ്യാജനല്ല. പ്ലാസ്റ്റിക് സർജറിയിൽ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ മറ്റ് മെഡിക്കൽ വിഭാഗങ്ങളിൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു പ്ലാസ്റ്റിക് സർജൻ എന്ന ടൈറ്റിലൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അത് ശരിക്കും തെറ്റാണ്, ഇന്ത്യയിലെ നിയമങ്ങളനുസരിച്ച് തെറ്റാണ്. പക്ഷെ അത് പലപ്പോഴും തടയാൻ കഴിയാറില്ല. അപ്പോൾ ചികിത്സയ്ക്ക് ചെല്ലുന്നവര് ഡിഗ്രിയൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് ചെല്ലണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിൽ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിനി ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ് KSRTC സ്റ്റാൻഡിന് എതിർവശം പുലമൺ കൊട്ടാരക്കര.
3: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
4: എന്ത് പറ്റി?
3: പറഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും ഒപ്പം
1: ഗോപു നന്ദിലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Yes, once again we are back on loudspeaker with me, RJ Sultan.

0: ഡെർമറ്റോളജിക്കാർ ഉപയോഗിക്കാറുണ്ട്. വേറെയും പല പല വിഭാഗക്കാരും ബോട്ടോക്സ് കൊടുക്കാറുണ്ട്. ഇതിന്റെ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗുരുതരമായ സൈഡ് എഫക്ട് ഒന്നുമില്ല. ബോട്ടോക്സ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഈ മുഖത്തെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടാണല്ലോ. അപ്പോ അത് കുത്തിവയ്പ്പിലൂടെയാണ് കൊടുക്കുന്നത്. സാമാന്യ വിലയുള്ള മരുന്നാണ് അത്. പ്രധാനമായ സൈഡ് എഫക്റ്റ് ഒന്നും ഇതിനില്ല. അതിന്റെ എഫക്റ്റും അതേപോലെ ആറുമാസത്തിൽ കൂടുതലൊന്നും നീണ്ടു നിൽക്കാറില്ല. ഫില്ലേഴ്സും അതുപോലെ തന്നെയാണ്. ഹൈലറോണിക് ആസിഡ് അങ്ങനെ വേറെ ചില മൂന്നാല് സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഫില്ലേഴ്സിനും അങ്ങനെ വലിയ പ്രത്യേകിച്ചുള്ള സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല.
1: ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോൾ ഏതൊരു സർജറി കഴിഞ്ഞാലും അതിനുശേഷമുള്ള പരിചരണം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഈ പ്ലാസ്റ്റിക് സർജറിക്ക് ശേഷമുള്ള ആഫ്റ്റർ കെയർ എത്രത്തോളം ശ്രദ്ധിക്കണം?
0: ഓപ്പറേഷന് ശേഷം ഏത് ഓപ്പറേഷൻ ആയാലും കുറച്ച് പരിചരണം ആവശ്യമാണല്ലോ. പക്ഷേ പ്ലാസ്റ്റിക് സർജറി അതേപോലെ തന്നെ ജനറൽ അനസ്തീഷ്യയുടെ പരിചരണം, പിന്നെ ഏത് ഓപ്പറേഷനാണ് ചെയ്തത്, എന്താണ് ചെയ്തത് എന്നുള്ളതനുസരിച്ച് പരിചരണത്തിൽ വ്യത്യാസപ്പെടും. ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ചെയ്തതെങ്കിൽ അതിനനുസരിച്ച് മുടി ഏതാനും ദിവസം നനയ്ക്കാതിരിക്കുക, പിന്നെ ഷാംപൂ ചെയ്യുക, ഇങ്ങനെ മോയ്സ്ചറൈസർ കൊടുക്കുക, ഇങ്ങനെയൊക്കെ പലതും ഉണ്ട്. അത് ഓരോ സർജറിക്ക് എന്താണ് എന്നുള്ളത് വ്യത്യാസമായിരിക്കും. ഉദാഹരണത്തിന് ഗൈനക്കോമാസി, ഇപ്പൊ ആൺകുട്ടികളിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഗൈനക്കോമാസി എന്ന് പറയുന്നത്. അതായത് മെയിൽ ബ്രസ്റ്റ് എൻലാർജ്മെന്റ്. ഇത് ഇപ്പോൾ ഒരു 15-16 വയസ്സാകുമ്പോൾ പല ആൺകുട്ടികളിലും ഈ മാറിടം വലുതാകുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് ഉള്ള ഓപ്പറേഷൻ ആണെങ്കിൽ അതിന്റെ ആഫ്റ്റർ കെയർ എന്ന് പറയുമ്പോൾ കുറച്ച് നാള് ഈ ഗൈനക്കോമാസ്റ്റിയ വെസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇടേണ്ടി വരും ഓപ്പറേഷൻ ശേഷം. അതിപ്പോ ഓരോ ഓപ്പറേഷനും വ്യത്യാസമായിരിക്കും അതിന്റെ ആഫ്റ്റർ കെയർ എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. ഊരും തനി നാടൻ.

0: വിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
1: നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ലൗഡ് സ്പീക്കർ,
6: ലൗഡ് സ്പീക്കർ.
0: അരവിന്ദേ ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജി സുൽത്താന. അങ്ങനെ ഈ ഒരു ദിവസം നമ്മൾ ഒരുപാട് ഇൻഫർമേഷനും കാര്യങ്ങളും പ്ലാസ്റ്റിക് സർജറിയുമായിട്ട് ഇങ്ങനെ കേട്ട് കേട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്റെ ഒപ്പം കൂടെയുള്ളത് ഡോക്ടർ രഞ്ജിത് സത്യൻ സാറാണ്. ഡോക്ടർ, നമ്മളൊരു സാധാരണ സർജറി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞൊരു പേഴ്സൺ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഡോക്ടർ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നോർമൽ പേഴ്സൺ അവർ ആ പ്ലാസ്റ്റിക് സർജറിക്ക് ശേഷം നോർമൽ ലൈഫിലോട്ട് വരാനായിട്ട് എത്ര നാളെടുക്കും, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്?
7: അത് നേരത്തെ പറഞ്ഞ പോലെ ഏത് സർജറിയാണ് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പൊ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിൽ ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ നോർമൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാം. പക്ഷെ ഈ വിയർക്കുന്നത് പ്രവർത്തനം, എക്സസൈസ്, സ്വിമ്മിങ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറ്റാത്തത്. ഇപ്പൊ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ആണെങ്കിൽ നോർമൽ ആക്ടിവിറ്റിക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. അത് കഴിഞ്ഞാൽ ഉടനെ സാധാരണ ആക്ടിവിറ്റിയിൽ പോവാം. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ഗൈനക്കോമാസ്തിയ പറഞ്ഞതാണെങ്കിൽ ബൈക്ക് ഓടിക്കുക, വെയിറ്റ് ഉയർത്തുക, ഇതൊക്കെ ഒരു രണ്ട് മാസത്തേക്കൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതും ഓരോ ഏരിയയിലെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള അനുസരിച്ചിട്ട് അതിനനുസരിച്ച് വ്യത്യാസപ്പെടും. ഇപ്പൊ കൈയുടെയൊക്കെ സർജറി ആണെങ്കിൽ ചിലവ് പ്ലാസ്റ്റർ ഇടും. 4 മാസമൊക്കെ വരെ, 4 ആഴ്ച വരെയൊക്കെ പ്ലാസ്റ്റർ ഇടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അത് കോസ്മെറ്റിക് സർജറി അല്ല, ഞരമ്പിനോ മറ്റും പരിക്ക്
0: പറ്റിയായാലും. ഈ ഫേസിലൊക്കെ നമ്മള് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ
7: ഫേസിൽ ചെയ്യുന്നത് ഫേസ് ലിഫ്റ്റ്, ഐബ്രോ ലിഫ്റ്റ്, ബ്രോ ലിഫ്റ്റ്, ബ്ലിഫറോപ്ലാസ്റ്റി. ബ്ലിഫറോപ്ലാസ്റ്റി എന്ന് കൺപോളകൾ തൂങ്ങുന്നതാണ് അതിനുള്ളത്. പിന്നെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത് മൊത്തത്തില് പ്രായം കൂടുമ്പോഴത്തേക്ക് മുഖം തൂങ്ങുമല്ലോ, അത് വലിച്ച് മുകളിലോട്ട് കുറച്ച് സ്കിന്നൊക്കെ കട്ട് ചെയ്തിട്ട് മുകളിൽ പിടിപ്പിച്ച് ആ ചുളിവുകളൊക്കെ മാറ്റുന്നതാണ് ഫേസ് ലിഫ്റ്റ്. പിന്നെ റൈനോപ്ലാസ്റ്റി, മൂക്കിന്റെ വൈകല്യങ്ങൾ മാറ്റുന്നത്, ഇങ്ങനെയുള്ളത്. അതും ഓരോ ഓപ്പറേഷനും ഓരോ രീതിയാണ് ചെയ്യേണ്ടത്, ഡിപ്പെൻഡ് ചെയ്തിരിക്കും, വ്യത്യാസപ്പെടും.
0: ഡോക്ടർ, ഇന്നത്തെ സൊസൈറ്റി എടുക്കാനാണെങ്കിൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓരോ കാര്യങ്ങളും കണ്ട് സെൽഫായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് ഫിൽറ്റേഴ്സിന്റെ കാര്യം എടുക്കാനാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ സാറിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്?
7: സോഷ്യൽ മീഡിയയിൽ ഇൻഫർമേഷൻ ഫ്ലഡ് ആണല്ലോ, അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിവായിട്ട് വരും. അതെല്ലാം ശരിക്കുള്ള അറിവാണോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ, അതായത് ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് തന്നെ തീരുമാനിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് അപ്പടി വിശ്വസിക്കരുത്. അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ട് മാത്രം തീരുമാനത്തിലെത്തുക. കണ്ട ഉടനെ അത് തള്ളിക്കളയും വേണ്ട. പലതും സത്യസന്ധവും വിശ്വസനീയവുമായ ഇൻഫർമേഷനാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് അതിനെ അടച്ചാക്ഷേപിക്കുന്നതും ശരിയല്ല. പക്ഷെ തെറ്റായ ഇൻഫർമേഷൻ ആണോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിച്ചിട്ട് മാത്രമേ ആ ചികിത്സാവിധി അല്ലെങ്കിൽ ആ രീതിയിലോട്ട് പോകാവൂ.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Yes, once again we are back on loudspeaker with me, RJ Sultana on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങനെ ഇതാ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേയിൽ ഒരുപാട് ഇൻഫർമേഷനും കാര്യങ്ങളും പ്ലാസ്റ്റിക് സർജറിയുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് എന്റെ ഒപ്പം കൂടെയുള്ളത് ഡോക്ടർ രഞ്ജിത് സത്യൻ സാറാണ്. അപ്പൊ ഡോക്ടർ, ഈ പൊള്ളലേൽക്കുകയോ മറ്റു അപകടങ്ങൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ വലിയ പാടുകൾ വരാതിരിക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ്?
2: അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ പൊള്ളലേൽക്കുമ്പോൾ ചെറിയ പൊള്ളലായാലും വലിയ പൊള്ളലായാലും ആൾക്കാർ ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താണ്, ഇവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തിക്കുക. ആംബുലൻസിൽ സൈറണുമായിട്ട് നേരെ ആശുപത്രിയിൽ പോവുകയല്ല വേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് പ്രഥമ ശുശ്രൂഷയാണ്. അതാണ് ഏറ്റവും പ്രധാനം. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആശുപത്രി കൊണ്ട് ചെന്നിട്ട് വലിയ കാര്യമില്ല. അപ്പൊ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ തണുത്ത വെള്ളം ഒഴിക്കുക. ഇത് നമ്മൾ സ്കൂൾ പ്രൈമറി ക്ലാസ്സിൽ പോലും പഠിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ മുതിർന്ന ആൾക്കാർക്കും ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. അവർ ചെയ്യില്ല. അപ്പൊ ആശുപത്രി വന്ന് ചോദിക്കും, വേണം അറിയുന്ന വെള്ളം ഒഴിച്ചില്ല എന്ന്. പിന്നെ ആശുപത്രി വന്നതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. പൊള്ളലേറ്റ് ആ പൊള്ളലിൽ നിന്ന് തീ കെടുത്തുക എന്നുള്ളതിന് മാത്രമല്ല വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ച് ശരീരം തണുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ പൊള്ളലേൽക്കുമ്പോൾ അതിന്റെ പുറമേയുള്ള കലകൾ മാത്രമല്ല അകത്തോട്ടും ചൂട് വ്യാപിക്കും. അപ്പൊ ഈ ചൂട് വ്യാപിക്കുന്നത് അതിനെ ഡാമേജ് ചെയ്യും. അപ്പൊ അത് ഒഴിവാക്കാനാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പൊ വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിർത്തരുത്. അത് തുടർച്ചയായിട്ട് ഒഴിച്ചുകൊണ്ടിരുന്ന് ഒരു 15 മിനിറ്റോളം വെള്ളം ഒഴിക്കണം. തണുത്ത വെള്ളം ഇങ്ങനെ ധാരയായിട്ട് ഒഴിക്കുകയോ പൈപ്പിന്റെ ചുവട്ടിൽ കാണിക്കുകയോ അല്ലെങ്കിൽ ഷവറിന്റെ കീഴിൽ നിൽക്കുകയോ ഒക്കെ ചെയ്യണം. അത് ചെറിയ പൊള്ളലായാലും ശരി തന്നെ, വലിയ പൊള്ളലായാലും ശരി തന്നെ, വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ആശുപത്രിയിൽ പോയാൽ മതി.
1: ഡോക്ടർ, അതുപോലെ ഇപ്പൊ പല വീടുകളിലും ഇപ്പൊ പൊള്ളലൊക്കെ കേൾക്കുമ്പോൾ ആദ്യം തന്നെ ഈ പേസ്റ്റ് ഒക്കെ എടുത്ത് തേക്കുന്നൊരു പ്രവണത കാണാറുണ്ട്.
2: അതൊക്കെ ഇപ്പൊ തീർന്നാണ് ഞാൻ
1: വിശ്വസിക്കുന്നത്.
2: അത് ഇനിയിപ്പോ പേസ്റ്റ് ഇടും, മഷി ഇടും, മഷി ഒഴിക്കും, ഇങ്ങനെ പലതും ഒക്കെ ചെയ്യും. അത് ഒന്നും ശരിയായ ശാസ്ത്രീയമായ ചികിത്സാ രീതിയല്ല. ആദ്യം വെള്ളം ഒഴിക്കുകയാണ്. പിന്നെ തേന്റെ ഉപയോഗത്തിന് കുറ്റം പറയാൻ പറ്റില്ല. തേന് വളരെ എഫക്റ്റീവായിട്ടുള്ള, പൊള്ളലിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റാണ്. നമ്മുടെ ഇന്ത്യയിലെ പഴയ ആയുർവേദ വിധി പ്രകാരമാണ് ചികിത്സ നടത്തുന്നത്. മോഡേൺ മെഡിസിനിൽ അത് പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയതാണ് തേൻ വളരെ ഉപകാരപ്രദമാണ് എന്ന് കരുതി. പൊള്ളൽ പറ്റിയ ഉടനെ തേൻ പുരട്ടണമെന്നല്ല. പൊള്ളൽ പറ്റിയ ആദ്യം ചെയ്യേണ്ടത് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആശുപത്രിയിൽ കാണിക്കുക. അത് വലിയ ഗുരുതരമല്ലാത്ത പൊള്ളലാണെന്നുണ്ടെങ്കിൽ തേൻ പുരട്ടുന്നതിൽ കുഴപ്പമില്ല. അല്ലാതെ ആദ്യമേ പൊള്ളൽ പറ്റി ഉടനെ തേൻ ഒഴിച്ചിട്ട് ഒരു കാര്യമില്ല. അത് വെള്ളം ഒഴിക്കുന്ന തടയേ ഉള്ളൂ. അത് വെള്ളമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
1: ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിൽ. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അഞ്ച് പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
2: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ,
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
5: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
6: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചാലക്കുടിയുടെ മണ്ണിൽ നിന്നും നാടൻപാട്ടിലേക്ക് വിസ്മയം തീർത്ത ഗായിക അജഗജാന്തരം എന്ന സിനിമയിലൂടെ പിന്നണി ഗാനരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ച് പിന്നീട് നിരവധി നാടൻപാട്ടുകളിലൂടെ നമ്മെ ആവേശം കൊള്ളിച്ച ദ വേഴ്സറ്റൈൽ സിംഗർ പ്രസീത ചാലക്കുടി എത്തുന്നു ആശ്രയ FM 90.

0: കേൾക്കാം ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച രാത്രി 7 മണി മുതൽ ആർജി ഏഴുകുട്ടിയോടൊപ്പം.
1: നമസ്കാരം, ഞാൻ പ്രസീത ചാലക്കുടി, ആശ്രയ FM 90 എല്ലാ പ്രേക്ഷകർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലിയാജ് ഓംബ്രേ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബംബർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
2: എങ്ങോട്ടാ പോകേണ്ടത്
3: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജൻ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
4: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
6: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
7: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: ലൗഡ് സ്പീക്കർ.
9: അരവിന്ദേ ആഘോഷം.
10: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ RG സുൽത്താന. അങ്ങനെ ഈ ഒരു ദിവസം നമ്മൾ ഒരുപാട് ഇൻഫർമേഷനും കാര്യങ്ങളും പ്ലാസ്റ്റിക് സർജറിയുമായിട്ട് ഇങ്ങനെ കേട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്റെ ഒപ്പം കൂടെയുള്ളത് ഡോക്ടർ രഞ്ജിത് സത്യൻ സാറാണ്. പൊള്ളലേറ്റ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഏതൊരു പോയിന്റിലാണ് പ്ലാസ്റ്റിക് സർജറിനെ സമീപിക്കേണ്ടത്?
11: പൊള്ളല് ആദ്യം മുതൽ തന്നെ പ്ലാസ്റ്റിക് സർജറി ചികിത്സ തേടാവുന്നതാണ്. ആദ്യമൊന്നും പൊതുവെ സർജറി ചെയ്യാറില്ലെങ്കിലും അതിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റൊക്കെ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലോ ജനറൽ സർജറി വിഭാഗത്തിലോ അല്ലെങ്കിൽ ICU ഒക്കെ ചികിത്സിക്കാവുന്നതാണ്. പിന്നീട് പ്ലാസ്റ്റിക് സർജറി ആവശ്യമായി വരുന്നത് ഈ പൊള്ളല് ഡീപ്പാണെങ്കിൽ, ആഴത്തിലുള്ള പൊള്ളലാണെങ്കിൽ അത്രയും പൊള്ളൽ ഏറ്റ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് ഓപ്പറേഷനായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ രോഗിയുടെ ദേഹത്ത് ആവശ്യത്തിന് തൊലി ഉണ്ടെങ്കിൽ അത് പിടിപ്പിക്കും. അതല്ല രോഗിയുടെ ദേഹത്ത് ആവശ്യമായ തൊലി ഇല്ലെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള സ്കിൻ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അത് പിടിപ്പിക്കാം. അതല്ലെങ്കിൽ ഇപ്പൊ പുതിയതല്ല, നേരത്തെ ഉള്ളത് തന്നെ. കേരളത്തിൽ പുതുതായിട്ട് വന്നത് കഡാവറിക് സ്കിൻ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയും. അതായത് മരിച്ച ആൾക്കാരുടെ ദേഹത്തുനിന്ന് തൊലി എടുത്ത് അത് റെഫ്രിജറേഷനിൽ സൂക്ഷിച്ച് ആവശ്യമുള്ളപ്പോൾ വേറൊരു രോഗിക്ക് അത് ഉപയോഗിക്കും. അതിപ്പോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലും അത് പ്രവർത്തനമുണ്ട്. കഡാവറിക് സ്കിൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഇത് ബേൺസിന് പൊള്ളലേറ്റവർക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു ചികിത്സയാണ്.
10: ഓക്കെ ഡോക്ടർ, അപ്പൊ ഇന്നത്തെ കാലത്ത് ആധുനിക സാങ്കേതിക വിദ്യകൾ വളരെ വളർന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് സർജറികൾ എത്രത്തോളം സുരക്ഷിതമാണ്?
11: പ്ലാസ്റ്റിക് സർജറി എന്ന് മാത്രമല്ല, എല്ലാ സർജറിയും ഇപ്പൊ പണ്ടത്തെ പോലെയല്ല കൂടുതൽ സുരക്ഷിതമാണ്. അതിന്റെ പ്രധാന കാരണം സർജറിയിലെ സുരക്ഷിതത്വം അല്ല, അനസ്തീഷ്യയിലെ സുരക്ഷിതത്വം എന്ന് പറയാം. പണ്ട് കൊടുത്തിരുന്ന അനസ്തീഷ്യ മെഡിസിൻ ഒന്നും നമ്മൾ കേട്ടിട്ടുള്ള ഈതറ്, ക്ലോറോഫോം ഇതൊക്കെയാണല്ലോ പൊതുവിൽ അറിയാന്നുള്ളത്, അതൊന്നും അല്ല ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഉപയോഗിക്കുന്ന അനസ്തീഷ്യ മരുന്നുകളെല്ലാം വളരെ സുരക്ഷിതമാണ് എന്ന് കരുതി അപകടരഹിതമല്ല, അപകടകരമാണ് എന്ന് 100% നമുക്ക് പറയാൻ പറ്റില്ല. അത് അപൂർവമായിട്ടെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവാം ഈ അനസ്തീഷ സമയത്ത്. അതിപ്പോ പ്ലാസ്റ്റിക് സർജറി എന്നോ വേറെ ഏതെങ്കിലും സർജറി എന്നോ വ്യത്യാസമില്ല. അത് ഏത് സർജറിക്ക് വേണമെങ്കിലും അപകട സാധ്യത പറയാവുന്നതാണ്.

0: ഓണത്തിന് വമ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം. ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
1: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ബോബു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
0: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PMSooryaghar.gov.in.
3: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
5: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
7: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: അരവിന്ദേ ആഘോഷം. Yes, once again we are back on loudspeaker with me, RJ Sultana, on Astrea FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങനെ ഇതാ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേയിൽ ഒരുപാട് ഇൻഫർമേഷനും കാര്യങ്ങളും പ്ലാസ്റ്റിക് സർജറിയുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് എന്റെ ഒപ്പം കൂടെയുള്ളത് ഡോക്ടർ രഞ്ജിത് സത്യൻ സാറാണ്. ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടികളിൽ കാണുന്ന മുറിച്ചുണ്ട്, അതുപോലെ തന്നെ അണ്ണാക്കിലെ വിള്ളൽ പോലുള്ള പ്രശ്നങ്ങൾ, ഇത് മാറാൻ ഏത് പ്രായത്തിൽ സർജറി ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്?
9: അതും വ്യത്യാസപ്പെടും. ഇപ്പോൾ ഓരോ സർജറിക്കും ഓരോ പ്രായം നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പം മുറിച്ചുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനിച്ചതിൻ്റെ ഫസ്റ്റ് ഡേ ചെയ്യുന്നവരുണ്ട്, എങ്കിലും പൊതുവെ 3 മാസമാണ് പറയുന്നത് മുറിച്ച. അതേസമയം മുറി അണ്ണാക്കാണെങ്കിൽ താമസിച്ചാണ് ചെയ്യുന്നത്, അത് 6 മാസം മുതൽ 1.5 വയസ്സ് വരെ ഉള്ള സമയത്താണ് ചെയ്യുന്നത്. പിന്നെ കൈവിരലൊക്കെ ഉള്ള ജന്മവൈകല്യങ്ങൾ, അതായത് വിരലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന സിൻഡാക്ടൈലി എന്നൊക്കെ പറയുന്ന കണ്ടീഷനുണ്ട്, അതൊക്കെ ആണെങ്കിൽ നമ്മൾ 2 വയസ്സ് വരെയൊക്കെ കഴിഞ്ഞ് 2 വയസ്സൊക്കെ ആയിട്ടാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഓരോ സർജറിക്കും ഓരോ പ്രായം ആണ് കുട്ടികളിൽ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്.
8: ഓക്കെ ഡോക്ടർ, അപ്പൊ ഈ യുവാക്കൾക്കിടയിൽ നിന്ന് മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും സർവ്വസാധാരണമായിട്ടുണ്ട്. ഇതിന്റെ റിസ്കുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
9: ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഈയിടെ ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു വലിയ ഇതാണ്. അപ്പോൾ യുവാക്കൾ ഇപ്പോൾ കൂടുതലായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് വരുന്നുണ്ട്. കാരണം യുവാക്കളുടെയൊക്കെ ആത്മവിശ്വാസം കുറയ്ക്കുന്ന ഒരു സംഗതിയാണ് കഷണ്ടി. കഷണ്ടിയുടെ ഇൻസിഡൻസ്, അതായത് ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആൺകുട്ടികൾക്ക് കഷണ്ടി ബാധിച്ചു തുടങ്ങും. അതുകൊണ്ട് അത് ചെയ്യുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. അവരുടെ ആത്മവിശ്വാസം കഷണ്ടിയായിട്ട് ജീവിതകാലം, ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം, അതായത് യൗവനകാലവും ഈവൻ കൗമാരകാലവും കഴിയുന്നതിനേക്കാളും നല്ലത് അതിനുള്ള സർജറി ചെയ്യുകയാണ്. അതിന് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ വ്യക്തിയുടെ തന്നെ തലയുടെ പുറവക ഭാഗത്ത് നിന്നും ഒരു ഹെയർ എടുത്ത് അത് ഫ്രണ്ടിലോ എവിടെയാണോ മുടിയില്ലാത്ത അവിടെ വെച്ച് പിടിപ്പിക്കുന്നതിനാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലുണ്ട്, FUE, FUT എന്നീ രണ്ട് രീതിയിലാണ് ഉള്ളത്. ആ FUE ഞാൻ പറഞ്ഞത് പുറകിൽ നിന്ന് മുടി ഒരു മെഷീൻ ഉപയോഗിച്ചെടുത്തിട്ട് മുടിയില്ലാത്ത സ്ഥലത്ത് ഫ്രണ്ടിൽ വെക്കുന്നത്. FUT ആകുമ്പോൾ ഒരു സ്ട്രിപ്പാണ് എടുക്കുന്നത്, തലയുടെ പുറകിൽ നിന്ന് ഒരു സ്ട്രിപ്പായിട്ട് എടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ യൂണിറ്റ് ആക്കിയിട്ട് അത് ഫ്രണ്ടിൽ വെക്കുന്നതാണ്. അപ്പൊ അതിന് തലയുടെ പുറകിൽ ഒരു സ്കാർ വരും. അത് സാധാരണഗതിയിൽ അത് മുടി വളരുമ്പോൾ അങ്ങ് മാറയും. പക്ഷെ മുടി ഷോർട്ടായിട്ട് കട്ട് ചെയ്യണമെന്നുള്ളവർക്ക് മറ്റേ FUE ആണ് നല്ലത്, അതായത് ഈ സ്കാർ കാണില്ല, അതാണ്. പിന്നെ ഇതിന്റെ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് അങ്ങനെ വലിയ പ്രയാസമുള്ള ആഫ്റ്റർ കെയർ ഒന്നും ഇല്ല. ആദ്യം 2-3-4 ദിവസമൊക്കെ തല നനയ്ക്കാതെയും തല ഉയർത്തി വെച്ചും ഒക്കെ കഴിയേണ്ടി വരും. അതിനുശേഷം ഷാംപൂയിങ് ഒക്കെ ചെയ്യാം, മൈൽഡായിട്ട് ചെയ്യാം. ആദ്യം കുറച്ച് ദിവസം ഈ വെച്ച മുടി തന്നെ കൊഴിഞ്ഞു പോകും. അതിനുശേഷം പിന്നീട് 6 മാസം മുതൽ 1 വർഷം വരെയൊക്കെ എടുക്കും ഇതൊന്ന് വളർന്നു കിട്ടാൻ. അപ്പൊ കല്യാണം അടുത്ത മാസമാണ് എനിക്ക് മുടി വയ്ക്കണം എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാല് അതിന് പ്രയോജനം ഇല്ല. അതാണ് അതിന്റെ ഒരു സമയം കൊടുക്കണം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
8: നന്ദലൻ ജി മാർട്ട്
7: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
9: ബോബു നന്ദലൻ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പ്.

0: പതിനെട്ടാം പടി മുകുന്ദനുള്ളി അസോസിയേറ്റ് തുടരും. പ്ലൂട്ടോ എന്ന സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദ ചാമിംഗ് ആക്ട്രസ് ആർഷ ബൈജു എത്തുന്നു. ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90. ഓഗസ്റ്റ് 18 വൈകുന്നേരം 7 മണി മുതൽ ആർജു അനാമയ്ക്കോടൊപ്പം.
1: ഹലോ, ഞാൻ ആർത്ത ചാന്ദിനി ബൈജു. ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം,

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജി സുൽത്താന. അങ്ങനെ ഈ ഒരു ദിവസം നമ്മൾ ഒരുപാട് ഇൻഫർമേഷനും കാര്യങ്ങളും പ്ലാസ്റ്റിക് സർജറിയുമായിട്ട് ഇങ്ങനെ കേട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്റെ ഒപ്പം കൂടെയുള്ളത് ഡോക്ടർ രഞ്ജിത് സത്യൻ സാറാണ്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതിന്റെ പേരിൽ ഒരുപാട് തട്ടിപ്പുകളും പണി കിട്ടിയിട്ടുള്ള ആളുകളെ പറ്റി. ഇതിൽ ശരിക്കും എന്തെങ്കിലും സത്യമുണ്ടോ?
2: അതുണ്ട്. അതായത് ഇതെല്ലാം ഓപ്പറേഷൻ തിയേറ്ററിൽ അണുവിമുക്തമായ രീതിയിൽ ചെയ്യേണ്ടതാണ്. പക്ഷെ ഓപ്പറേഷൻ തന്നെയാണ് ഇത്. ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാലും ഇത് ഓപ്പറേഷൻ തന്നെയാണ്. അപ്പൊ അണുവിമുക്തമായി ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്യേണ്ട കാര്യം ഈ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി, സർജറിയുടെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി പ്രത്യേകം സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്യുന്നവരുണ്ട്. അതിപ്പോ കേരളത്തിലൊക്കെ കുറവാണ്. എന്നാലും കേരളത്തിന് പുറത്തൊക്കെ അത് വളരെ കൂണു പോലെ മുളച്ച സ്ഥാപനങ്ങളിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് അതും ഒരു റെപ്യൂട്ടഡ് സ്ഥാപനമാണെന്ന് ഉറപ്പാക്കിയിട്ട് ചെയ്യാവൂ.
1: ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇപ്പൊ പലതരത്തിലുള്ള പ്ലാസ്റ്റിക് സർജറികൾ ഉണ്ട്, ഇതിനൊക്കെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ലഭിക്കാറുണ്ടോ?
2: അതൊരു പ്രധാന പ്രശ്നമാണ്. അത് പ്ലാസ്റ്റിക് സർജറി ആണോ റീകൺസ്ട്രക്റ്റീവ് സർജറി ആണോ അല്ല കോസ്മെറ്റിക് സർജറി ആണോ എന്നൊക്കെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ നോക്കാറുണ്ട്. പ്ലാസ്റ്റിക് സർജനാണ് ചെയ്തതെങ്കിൽ ഇവർ കോസ്മെറ്റിക് സർജറിക്ക് പലപ്പോഴും ഇൻഷുറൻസ് കവറേജ് കിട്ടാറില്ല. കാരണം യാതൊരു കുഴപ്പവും ഇല്ലാത്ത ആരോഗ്യവാനായ ഒരാളിന് ഓപ്പറേഷൻ ചെയ്യുകയാണ്, അതിന് വേണ്ടി കവറേജ് കൊടുക്കേണ്ട എന്നുള്ളതാണ് ഈ ഇൻഷുറൻസ് കമ്പനികൾ പൊതുവെ എടുത്തിരിക്കുന്ന തീരുമാനം. അതിൽ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ ഇൻഷുറൻസ് കവറേജ് കിട്ടും. കോസ്മെറ്റിക് സർജറി ഒഴികെയുള്ള മറ്റ് പ്ലാസ്റ്റിക് സർജറിക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടും.
1: ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിൽ. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: എങ്ങോട്ടാ പോണ്ടത്
4: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
5: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സൂപ്പർ ഗെയിം,
2: സൂപ്പർ ഫൺ
7: ആൻഡ് എക്സൈറ്റിംഗ് പ്രൈസസ്.
2: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്കാം ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
7: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.
8: ആശ്രയ പ്രീമിയർ ലീഗ്,
2: സ്റ്റേ ട്യൂൺഡ്.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Yes, once again we are back on loudspeaker with me, RJ Sultana on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങനെ ഇതാ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേയിൽ ഒരുപാട് ഇൻഫോർമേഷനും കാര്യങ്ങളും പ്ലാസ്റ്റിക് സർജറിയുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് എന്റെ ഒപ്പം കൂടെയുള്ളത് ഡോക്ടർ രഞ്ജിത് സത്യൻ സാറാണ്. ഡോക്ടർ, ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ ലിസണേഴ്സിനായിട്ട് അല്ലെങ്കിൽ സെൽഫായിട്ട് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന അതും അല്ലെങ്കിൽ അപകർഷതാ ബോധമുള്ള ആളുകളോട് ഒരു ഡോക്ടർ എന്ന നിലയിൽ ഡോക്ടറിന് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്?
2: ഇപ്പോ മോഡേൺ ചിന്താഗതി അനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും, പണ്ട് നമ്മൾ വൈകല്യം എന്നൊക്കെ ആണല്ലോ പറയുന്നത്, അതായത് ഡിസബിലിറ്റി. ഇപ്പൊ നമ്മൾ ആ ഡിസബിലിറ്റി എന്നുള്ള വാക്കുപോലും ഉപയോഗിക്കാറില്ല, ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നാണ് ഈ മോഡേൺ ചിന്താഗതിയിലും ഇപ്പോൾ റൈറ്റിങ്ങിലും ഒക്കെ ഉപയോഗിക്കുന്ന അതാണ്. അപ്പോൾ ശരീരത്തിന് എന്തെങ്കിലും വൈകല്യങ്ങളോ കുറവുകളോ വണ്ണക്കൂടുതലോ വണ്ണക്കുറവോ അല്ലെങ്കിൽ കളറിൻ്റെ നിറത്തിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു വൈകല്യമായിട്ട് കണക്കാക്കാതെ നടക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ മോഡേൺ ചിന്താഗതി എന്താണെങ്കിലും നമ്മുടെ സമൂഹത്തിന് ചില കാഴ്ചപ്പാടുകളൊക്കെ, അതിനനുസരിച്ച് നമ്മൾ പലപ്പോഴും ചിന്താഗതി മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ വൈകല്യമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിന് ഓപ്പറേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സ ചെയ്യണം. എന്തായാലും അതും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ നമുക്കതൊരു വൈകല്യമായിട്ട് നമുക്ക് തോന്നാനും നമ്മൾ തന്നെയാണ് തീരുമാനിക്കാനുള്ളത്. നമുക്കിപ്പോൾ വണ്ണം കൂടുതലാണെങ്കിൽ വയറ് ചാടി നിൽക്കുകയാണ്, അതിൽ നമുക്കൊരു പ്രോബ്ലം ഇല്ലെങ്കിൽ പോട്ടെ, അതല്ല നമ്മളത് പ്രോബ്ലം ഉണ്ട്, വയറ് ചാടി നിൽക്കുന്നത് ശരിയാവുന്നില്ല, അതെനിക്ക് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിയുന്നത് നേരത്തെ ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിന് പ്രായപരിധിയൊന്നുമില്ല, അത് കഴിയുന്ന നേരത്തെ ചെയ്യാം. ഗൈനക്കോമാസ്റ്റി തന്നെ ഇപ്പോൾ 15 വയസ്സായാൽ ആരംഭിച്ച ഗൈനക്കോമാസ്റ്റി ഓപ്പറേഷൻ ചെയ്യാതെ 30 വയസ്സായി കൊണ്ട് നടക്കുന്നതിൽ അർത്ഥമില്ല. അതുവരെ ആത്മവിശ്വാസക്കുറവും സോഷ്യൽ വിഡ്രാവലും ഒക്കെ ആയിട്ട് നടക്കും, ടീഷർട്ട് ഇട്ട് കളിക്കാൻ പോകില്ല, അങ്ങനെയൊക്കെ ഉള്ള കുഴപ്പങ്ങളായിട്ട് നടക്കുന്നതിനേക്കാളും അത് കഴിയുന്നത് നേരത്തെ ചികിത്സിച്ച് ഭേദമാക്കിയാൽ ആത്മവിശ്വാസവും ഉണ്ടാവും, സോഷ്യലായിട്ടുള്ള ഇടപെടലിന് റെസ്ട്രിക്ഷനും ഉണ്ടാവില്ല. അതുകൊണ്ട് അതെല്ലാം കഴിയുന്നത് നേരത്തെ ചെയ്യുക എന്നുള്ളതാണ്.
1: അപ്പോൾ എന്തായാലും ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത രഞ്ജിത് സാറിന് ഒരുപാട് താങ്ക് യു അറിയിക്കുകയാണ്. യെസ്, ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേയിൽ പ്ലാസ്റ്റിക് സർജറിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കോസ്മെറ്റിക് സർജറിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ട്സ് ആണ് ഇന്ന് സാർ നമ്മളോടൊപ്പം ഷെയർ ചെയ്ത് ക്ലിയർ ആക്കി തന്നത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്.
2: ഓക്കെ.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
2: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
3: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
5: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447798963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
7: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി.

வெரி குட் குட் ஈவினிங் அண்ட் வெல்கம் டு ஆஸ்ட்ரேயா பிரீமியர் லீக் ஆன் ஆஸ்ட்ரேயா எஃப்எம் 90 நாடினொப்பம் நாட்டார்க்கொப்பம் மேபேலுമായിട്ട് ദാ ഈ ഒരു വൈകുന്നേരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല ആർ ജെ അനുഷയാണ്. അപ്പോൾ പിന്നെയും ഞാൻ വന്നിരിക്കുകയാണ് എപിഎല്ലിലൂടെ ഗെയിം കളിക്കാനും കളിപ്പിക്കാനും ആയിട്ട്. അപ്പോൾ എന്തായാലും പ്ലാസ്റ്റിക് സർജറിയെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടിറങ്ങിയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഉറക്കമൊക്കെ കളയാനായിട്ട് അടിച്ചു പൊളിച്ച് ഗെയിം കളിക്കാനായിട്ട് ദാ എല്ലാവരും റെഡി അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ കൊട്ടാരകര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റ് ഈ ഒരു ഫ്രൈഡേയിലാണ് നമ്മൾ ആ ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി അനൗൺസ് ചെയ്യുന്നത്. ലക്കി ഡ്രോയിലൂടെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ആയിട്ടും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഗിഫ്റ്റ് കിട്ടത്തുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ടും ഈ ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഗെയിം എന്താണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വഴിയെ പറഞ്ഞു തരാം. ഐശ്വര്യമായിട്ട് ഇതാ സ്റ്റാർട്ട് ചെയ്യുകയാണ്. രണ്ട് അടിപൊളി പാട്ടുകൾ കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ആസ്ട്രേയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: പരിചയ സമ്പന്നരായ നഴ്സുമാർ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 25-ൽ 1 നമുക്ക് അടിച്ചാലോ, 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
1: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദന ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
0: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്ക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഓണം എത്തി, ഓണക്കോടി എടുക്കണ്ടേ?
0: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിടക്കാച്ചി പട്ടുസാരിയും കിട്ടും.
7: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടുസാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ആനീനാഥ്.
0: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
3: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോഗിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 18 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ പലരുടെയും മനസ്സിലൂടെ ഇപ്പോൾ ഒരു ചിന്ത വന്ന് കാണും, ഇതെന്ത് ഗെയിം ആയിരിക്കും കളിക്കാനായിട്ട് പോവുക എന്നുള്ളതല്ലേ. അപ്പോൾ എന്തായാലും ഗെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് നമ്മൾ സിനിമ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് കളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരുപാട് നല്ല നല്ല മലയാള സിനിമകൾ നമ്മുടെ മലയാളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും സിനിമകൾ വെച്ചിട്ടുള്ള ഒരു ഗെയിം എന്ന് പറയുമ്പോൾ ഞാൻ ക്ലൂസ് തരും. ഒരു സിനിമയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ ടോപ്പിക് എന്താണ്, അത് എന്താണ് കണ്ടന്റ്, അപ്പോൾ അത് വെച്ചിട്ടുള്ള കുറച്ച് ക്ലൂസ് ഞാൻ തരും. 1-2 ക്ലൂസ് ആയിരിക്കും തരിക, അല്ലെങ്കിൽ 2-3 ക്ലൂസ് തരും. ഈ ക്ലൂസ് കേട്ടിട്ട് ഏത് സിനിമയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പറയണം. അതാണ് നമ്മുടെ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലെ അടിപൊളി ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ക്ലൂസ് ഇതൊക്കെയാണ്: സ്പിരിറ്റ്, വാളയാർ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കേട്ടപ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തിയ സിനിമ, വളരെ സിമ്പിളായിട്ടുള്ള ക്ലൂസ് ആണ് ഞാൻ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്പിരിറ്റും വാളയാറും എന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തിയ ആ സിനിമ ഏതാണോ, ആ സിനിമ വേഗം വിളിച്ച് ലൈവിലൂടെ അറിയിക്കാൻ. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9529-64-90-90 എന്ന നമ്പറിലേക്കാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിനി ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ് KSRTC സ്റ്റാൻഡിന് എതിർവശം, പുലമൺ, കൊട്ടാരക്കര.
2: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്, ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
4: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
4: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
4: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ.
5: എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ. 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ, നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
6: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
7: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
8: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
9: Oxygen, the digital expert.

0: 18-ാം പടി മുകുന്ദനുള്ളി അസോസിയേറ്റ് തുടരും പ്ലൂട്ടോ എന്ന സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദ ചാമിംഗ് ആക്ട്രസ് ആർഷ ബൈജു എത്തുന്നു. ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90. കേൾക്കാം 18 വൈകുന്നേരം 7 മണി മുതൽ ആർജു അനാമയ്ക്കോടൊപ്പം.
1: ഹലോ, ഞാൻ ആർഷ ചാന്ദിനി ബൈജു.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം,

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ.
1: ബാലിയാജ് ഓംബ്രേ വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
3: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
4: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
3: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
4: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
5: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
6: ഞാൻ ഈ കോളേമുക്കാ കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
7: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
6: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
7: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
6: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ?
7: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
6: ഒന്ന് പോ മനുഷ്യ.
1: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
8: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും. ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
9: നന്ദലക് ജി മാർട്ട് ലക്ക.
8: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
10: ബോബു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ്ണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
2: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
3: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
7: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
8: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം. CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40+ പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
9: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
10: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ നമ്മൾ മൂവീസിന്റെ ക്ലൂസ് വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പിരിറ്റും വാളയാറും ഈ രണ്ട് സംഭവങ്ങൾ കേട്ടപ്പോൾ തന്നെ ഒരു സിനിമ എന്തായാലും മനസ്സിലേക്ക് ഓടി എത്തി കാണും. ആ സിനിമ ഏതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആരൊക്കെ എന്തൊക്കെ മെസ്സേജാണ് അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ദീപു ചേട്ടൻ ഒരു വോയിസ് മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. റൺവേ എന്ന മൂവി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. കാർത്തികേയൻ, അലൻ റോയി, ആശ സഹദേവൻ, അർച്ചന എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും റൺവേ എന്ന് തന്നെയാണ്. ഉണ്ണി, പ്രമീള, വിശ്വൻ, ഇളമന്നൂർ ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠനാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ ആൻസർ മാത്രമേ ഉള്ളൂ, റൺവേ എന്ന സിനിമയാണ് എന്നുള്ളത്. അപ്പോൾ വാളയാർ പരമശിവും അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ് കടത്തും ഒക്കെ നമുക്കൊരിക്കലും റൺവേ എന്ന മൂവി കണ്ടു കഴിഞ്ഞാൽ മറക്കാനായിട്ട് സാധിക്കത്തില്ലല്ലേ. ദിലീപേട്ടനും കാവ്യ മാധവനുമൊക്കെ തകർത്ത് അഭിനയിച്ച ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ എന്തായാലും 2004 ഈ ഒരു സിനിമ ഇറങ്ങിയതെങ്കിലും ഇപ്പോഴും ടി വിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇൻട്രസ്റ്റോട് കൂടി തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മൂവി തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. റൺവേ ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലൂവിലേക്ക് പോകാം. ക്ലൂസ് ഇതൊക്കെയാണ്. ഹൃതിക് റോഷനും സിനിമാ പ്രേമി, ഹൃതിക് റോഷൻ സിനിമാ പ്രേമി, ഈ രണ്ട് ക്ലൂസ് വെച്ചിട്ട് ഏത് സിനിമയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. കാരണം ഹൃതിക് റോഷൻ എന്നും സിനിമാ പ്രേമിയായിട്ടുള്ള ഒരു വ്യക്തി എന്നും കേൾക്കുമ്പോൾ തന്നെ ഒരു സിനിമ ഏകദേശം മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും. അപ്പോൾ സിനിമ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9522-6490-90 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
3: എങ്ങോട്ടാ പോകേണ്ടത്
4: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജൻ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
5: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
7: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മേനോ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
8: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മേനോ ജംഗ്ഷൻ.
9: ഈ ഓണത്തിന് വപ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം.
10: ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
11: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
12: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
13: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
12: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
13: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
8: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
7: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
9: ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേയുള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട കാജി പട്ടു സാരിയും കിട്ടും.
10: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരി. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, അനീനാഥ്.
11: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്, വിശാൽ ഓപ്റ്റിക്കൽസ്.
12: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
13: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
14: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
15: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
16: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
17: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം.

0: ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രെ വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999, കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബംബർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
1: ഏവർക്കും കൊട്ടാരക്കര കരിക്കം ജിസി ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
0: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: 18-ാം പടി, മുകുന്ദനുള്ളി അസോസിയേറ്റ് തുടരും. പ്ലൂട്ടോ എന്ന സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദ ചാമിംഗ് ആക്ട്രസ് ആർഷ ബൈജു എത്തുന്നു ഓണവിശേഷങ്ങളുമായി. ആശ്രയ FM 90. കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ ആർജി അനാമികയോടൊപ്പം.
5: ഹലോ, ഞാൻ ആർഷ ചാന്ദിനി ബൈജു.
4: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം,

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
3: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
7: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
8: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. August 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
9: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
10: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിനി ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ്, KSRTC സ്റ്റാൻഡിന് എതിർവശം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി.

വെൽക്കം ബാക്ക് ടു ആസ്ട്രേയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ മൂവീസിൻ്റെ ക്ലൂസ് വെച്ചിട്ടുള്ളൊരു ഗെയിമാണ് നമ്മളിതാ ഈ ഒരു മണിക്കൂർ നേരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി 6 മണിവരെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് കേട്ടോ. പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഗുണം 1 ബോറടി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റും കാത്തുകാത്ത് ഇവിടെ ഇരിപ്പുണ്ട് എന്നുള്ളൊരു കാര്യം വീണ്ടും വീണ്ടും ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നിട്ടുണ്ടായിരുന്ന ക്ലൂസ് ഇതൊക്കെ ആയിരുന്നു. ഹൃദിക് റോഷൻ ആൻഡ് സിനിമ പ്രേമി, ഈ 2 ക്ലൂസ് വെച്ചിട്ട് ഏത് സിനിമയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണമായിരുന്നു. എന്തായാലും ആ ഒരു ആൻസർ പറയാനായിട്ടൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആകുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും ആൻസേഴ്സ് ഒക്കെ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562664909090 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ്. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന സിനിമയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെയിം ആൻസേഴ്സ് തന്നെ നമുക്ക് വേറെയും വന്നിട്ടുണ്ട്. അലൻ റോയി, ഉണ്ണി, കാർത്തികേയൻ, അർച്ചന, ഉഷ, ശശികുമാർ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്നാണ്. ആൻഡ് ഡാനിമോൾ, നയന, മാളു, സുനി, സഹദേവൻ ചേട്ടൻ, ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഭാഗ്യലക്ഷ്മിയാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്നാണ്. അപ്പോൾ ഹൃതിക് റോഷൻ എന്നും ഒരു സിനിമാ പ്രേമി എന്നും പറയുമ്പോൾ ഉറപ്പായിട്ടും മനസ്സിലേക്ക് ഓടിയെത്തുന്ന സിനിമ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ തന്നെയായിരിക്കും അല്ലേ. ആ ഒരു സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് അത് തന്നെയായിരിക്കും ഓർമ്മയിൽ വരിക. 2016 റിലീസായ ഒരു മൂവി ആയിരുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, പ്രയാഗ മാർട്ടിൻ, ലിജോമോൾ ജോസൊക്കെ അഭിനയിച്ച് ഗംഭീരമാക്കിയ നല്ലൊരു കോമഡി പടം തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ക്ലൂസിലേക്ക് കടക്കുകയാണ്. ക്ലൂസ് ഇതൊക്കെയാണ്: ബസ് എലി, താമരാക്ഷൻ പിള്ള. ഈ 3 ക്ലൂസ് കേട്ടപ്പോൾ തന്നെ ഒരു സിനിമ എന്തായാലും ഉറപ്പായിട്ടും മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. ആ സിനിമ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചു അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു ഒക്കെ നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474291 9090 എന്ന നമ്പറിലേക്ക്, മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 90 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
4: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപയും സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
6: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
7: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
6: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
7: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
6: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല, 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
7: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
6: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓണനാവട്ടം, വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
7: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
8: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
9: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
10: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
11: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ
2: ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവര് സ്വർണത്തോടൊപ്പം സമ്മാനമായി നൽകിയിട്ട് കാജി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരി. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
2: ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
3: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ്. നാവിൻ തുമ്പിൽ കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
6: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
7: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: ബോബു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
8: ഞാൻ ഈ കോളമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
9: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങാം. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലമായതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
8: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
9: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്തു നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
8: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ?
9: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
8: ഒന്ന് പോ മനുഷ്യ.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്. വിത്ത് മീ RJ അനുഷ. സ്റ്റുഡിയോ ക്ലബ്ബിൽ ഇപ്പോൾ സമയം കൃത്യം ദ 5 മണി കഴിഞ്ഞ് 29 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ലൂസ് വെച്ചിട്ട് സിനിമ കണ്ടുപിടിക്കുന്ന ഒരു ഗെയിമാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്ലൂസ് ഇതൊക്കെയായിരുന്നു. ബസ് എലി താമരാക്ഷൻ പിള്ള ഈ 3 ക്ലൂസ് വെച്ചിട്ട് സിനിമ കണ്ടുപിടിക്കണം എന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ,
10: ഹലോ,
2: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ? ജോയി, എന്തൊക്കെയുണ്ട് ജോയി ചേട്ടാ വിശേഷങ്ങൾ? പ്രത്യേകിച്ച് പറയത്തക്ക ഒന്നും ഇല്ലല്ലേ, അങ്ങനെ നോർമൽ ആയിട്ട് പോകുന്നു. ചായക്ക് കുടിച്ചിട്ടിരിക്കുകയാണോ? ഓക്കെ, ചായക്ക് എന്നതായിരുന്നു കഴിക്കാൻ? ചായ മാത്രം കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് വരാം. ആൻസറിങ് പോരട്ടെ. പറക്കും തളിക ഉറപ്പല്ലേ? എന്തുകൊണ്ടാണ് പറക്കും തളിക ഉറപ്പിച്ചത്? ഒരുപാട് വട്ടം കണ്ട സിനിമയാണ്. അപ്പൊ ബസും മെലിയും താമരാക്ഷൻ പിള്ളേന്നൊക്കെ പറയുമ്പോഴത്തേക്കും പറക്കുന്നളിക അല്ലാതെ പിന്നെ ഏത് സിനിമ മനസ്സിലേക്ക് വരുമല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടാ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഹാപ്പി ആയോ? ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ എന്തായാലും ചേട്ടൻ വിളിച്ചിട്ട് ആ കറക്റ്റ് ആൻസർ അറിയിച്ചിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിലും വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. മേരിക്കുട്ടി, കാർത്തികേയൻ, ദീപു, അർച്ചന, പ്രവീൺ, ആശ, മണികണ്ഠൻ, വിശ്വൻ, ഇളമന്നൂർ, ഉഷ, ശശികൽ, ശശികുമാർ, ഉണ്ണി, ബാളു, അഭിഷിമ, എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ പറക്കും തളിക എന്ന് തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലൂസ് ആയിരുന്നു ഞാൻ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ക്ലൂസിലേക്ക് കടക്കുകയാണ്. പുലി, വേൽ. പുലിയും വേലും ഇത് രണ്ടും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് എന്തായാലും ഒരു സിനിമയുടെ പേര് ഓടിയെത്തിയിട്ടുണ്ടാകും. വേഗം ലൈവിലേക്ക് വിളിച്ചറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474291909 എന്ന നമ്പറിലേക്കാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: ഓണം പൊളിക്കാം, അൽജുവിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജു സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജു ഓണം അടിപൊളിയാക്കാം. അൽജു ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജു സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ അറ്റുമന്നൂർ. അൽജു, വിലക്കുറവിന്റെ വിസ്മയം.
6: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: ഈ ഓണം പൊന്നോണമാക്കൂ ചിന്നൂസിനോടൊപ്പം. 5 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഗോൾഡ് കോയിനും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 17 സ്വർണ മോതിരങ്ങൾ പിന്നെ ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ പട്ടുസാരിയും ചുരിദാറും സമ്മാനമായി ലഭിക്കുന്നു. ഗോൾഡൻ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങി പവന് 400 രൂപ അധികം നേടാം. അതും വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ. മറക്കേണ്ട, ഈ ഓഫർ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം.
8: വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ.
9: എങ്ങോട്ടാ പോകേണ്ടത് ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജൻ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ August 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
10: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ August 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
11: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pirepadans Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
1: ee onum stylish aagan Infinity Pride Premium Family Lounge avadhrippikkunnu onum anniversary offerukal Balaj Ombre varum 3999 Botoplastia Nanoplastia treatmentukalkku varum 5999 koodade ella servicesukalkkum aakarshikamaya onum offerukal oppam Bumble Lucky Drawilude Havels Air Fryerum swanthamaaka Infinity Pride by Sharika Vinayak opposite
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
1: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച്
6: Ultimate Onam Fest up to 60% off. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
8: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
10: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
11: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം
12: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്, വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
13: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
14: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
13: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
14: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
15: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ്, കലേപുരം.
16: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
17: 18-ാം പടി, മുകുന്ദനുള്ളി അസോസിയേറ്റ് തുടരും പ്ലൂട്ടോ എന്ന സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദ ചാമിംഗ് ആക്ട്രസ് ആർഷ ബൈജു എത്തുന്നു. ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90. കേൾക്കാം ഇന്ന് വൈകിട്ട് 7 മണി മുതൽ ആർജെ അനാമികയോടൊപ്പം.
18: ഹലോ, ഞാൻ ആർഷ ചാന്ദിനി ബൈജു.
17: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.
16: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
19: ഓണം ഇങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
20: ഹേയ്, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കേട്ട് കാജി പട്ടു സാരിയും കിട്ടും.
19: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, അനീനാഥ്.
20: ശില്പ ഗോൾഡ്, പിയർ ഗോൾഡ്.
13: കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിനി ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ് KSRTC സ്റ്റാൻഡിന് എതിർവശം, പുലമൺ, കൊട്ടാരക്കര.
12: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
7: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
8: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
10: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
16: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: Pirepadans Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakkara Karunagappally.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
0: കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ, ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
2: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
3: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
4: ഓക്സിജനിൽ ഒരു 1.5 ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
6: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുമുള്ളപ്പോൾ.
7: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.
8: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
8: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ തന്നിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് ക്ലോസ് ഇതൊക്കെയായിരുന്നു. പുലി, വേല, ഈ രണ്ട് ക്ലോസ് വെച്ചിട്ട് സിനിമ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ്, പുലിമുരുകൻ എന്നുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. ആൻഡ് ദീപു ചേടൻ, ആശ ഉണ്ണി, സഹദേവൻ, ഉഷ, ശശികുമാർ, കാർത്തികേയൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും പുലിമുരുകൻ എന്ന് തന്നെയാണ്. അനീഷ്, കൈലാസ്, ആശ, ഉണ്ണി, സുനി, വിശ്വൻ ചേട്ടൻ ആൻഡ് പ്രവീൺ ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഡാനിമോൾ ആൻഡ് ഭാഗ്യലക്ഷ്മി. അപ്പോൾ എല്ലാവരും ഒരുപോലെ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറീസ് പുലിമുരുകൻ എന്ന് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുലി എന്നും വേലൊന്നും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരേ ഒരു ആക്ടറേ ഉള്ളൂ, അത് നമ്മുടെ ലാലേട്ടനാണല്ലേ. അപ്പോൾ ആ ഒരു പുലിമുരുകൻ എന്ന സിനിമ കണ്ടവർക്ക് എന്തായാലും ഉറപ്പായിട്ടും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് പുലിമുരുകനാണ്. 2016 ലാലേട്ടനെ നായകനാക്കി ഈ ഒരു സിനിമ റിലീസാകുന്നത് തന്നെ. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 52 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും ആശ്രയ പ്രീമിയർ ലീഗ് വൈൻഡപ്പ് ചെയ്ത് ഞാൻ ദാ ഗുഡ് ബൈ പറയുകയാണ്. അപ്പോൾ ഓണമൊക്കെയാണ്, അത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ സ്പെഷ്യൽ പ്രോഗ്രാംസൊക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്, കേൾക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ, സൈനിങ് ഔട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏവർക്കും കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
3: എന്ത് പറ്റി?
2: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിന് ഇനി ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ്, KSRTC സ്റ്റാൻഡിന് എതിർവശം, പുലമൺ, കൊട്ടാരക്കര.
6: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
1: അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കുമിനി ബൈ പറയാം. മെയിൻ റോഡ് ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 റുപ്പീസും.
3: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മീയന്നൂർ ജംഗ്ഷൻ.
1: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം. CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40-ൽ പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
4: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം കൊട്ടാരക്കര. ഈ ഓണത്തിന് വപ്പിച്ച കളക്ഷൻസ് ഒരുക്കി പ്രിയങ്ക സമ്പൂർണ്ണ വസ്ത്രാലയം.
1: ആകർഷകമായ വെറൈറ്റി ഡിസൈനിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ ഗുഡ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു പ്രിയങ്ക. സമ്പൂർണ്ണ വസ്ത്രാലയം, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഓ ക്ലോക്ക്.

പൂവലിയുടെ താളവും പൂക്കളത്തിന്റെ നിറവും പിന്നെ ഒരുപാട് നല്ല ഓർമ്മകളുമായി വീണ്ടും ഒരു പൊന്നോണക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ഒരു ജനതയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും സമത്വ സങ്കല്പങ്ങളുടെയും ഉദാത്തമായ പ്രതീകമാണ് മലയാളിക്ക് ഓണം. മനുഷ്യരെല്ലാം ഒന്നുപോലെ ജീവിച്ചിരുന്ന കള്ളവും ചതയുമില്ലാത്ത ഒരു സുവർണ കാലഘട്ടത്തിന്റെ സ്മരണ പുതുക്കലാണ് ഓരോ പൊന്നോണവും. ജാതിമത വർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരേ മനസ്സോടെ കൊണ്ടാടുന്ന ഈ ഉത്സവം നമ്മുടെ ഐക്യത്തിന്റെയും മാനവികതയുടെയും മഹിമ വിളിച്ചറിയിക്കുന്നു. കാർഷിക പാരമ്പര്യത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ചിങ്ങമാസത്തിൽ പ്രകൃതി പോലും പൂക്കളാലും പുതുമഴയാലും ഈ ആഘോഷത്തിൽ പങ്കുചേരുകയാണ്. എന്നാൽ ഈ കൊച്ചു കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളുടെ ഒന്ന് കണ്ണുപിടിച്ചിലറിയാം. ഓരോ നാടിനും പറയാനുള്ളത് ഓരോ തരം ഓണവിശേഷങ്ങളാണ്.

0: തമിഴ്നാടിന്റെ ഈ സാംസ്കാരിക വൈവിധ്യങ്ങളെ തൊട്ടറിയാൻ നമ്മളൊരു യാത്ര പോവുകയാണ്. കേരളത്തിലെ 14 ജില്ലകളിലെ 14 ഓണക്കാഴ്ചകളിലൂടെ അവരുടെ തനതായ ആചാരങ്ങളിലൂടെയും രീതികളിലൂടെയുമുള്ള ഒരു മനോഹരമായ യാത്രയാണിത്. ഈ യാത്രയിൽ കൂടെയുള്ളത് ആർ ജെ ശ്രീശാന്ത്.
1: പല നാടിൽ പല തോണം.
0: നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്ത് നിന്നാണ്. സപ്തഭാഷാ സംഗമ ഭൂമിയായ സാക്ഷാൽ കാസർഗോഡ് നിന്ന്. മലയാളവും തുളുവും കന്നഡയും കൊങ്കണിയും മറാഠിയും ബ്യാരിയും ഉറുദുവുമെല്ലാം സംസാരിക്കുന്ന വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും ഒന്നിച്ചു ചേരുന്ന ഒരു അപൂർവ ഭൂമിയാണ് കാസർഗോഡ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓണാഘോഷങ്ങൾക്കും ഈ സാംസ്കാരിക വൈവിധ്യത്തിന്റെ നിറപ്പങ്ങിട്ടുണ്ട്. തുളുനാടൻ സംസ്കാരവും മലയാളമയും കൈകോർക്കുന്ന കാസർഗോഡിന്റെ ഓണം തികച്ചും വേറിട്ടൊരു അനുഭവമാണ്. അതിർത്തി ഗ്രാമങ്ങളിൽ കർണാടകയുടെയും തുളുനാടിന്റെയും സ്വാധീനം ഓണാഘോഷങ്ങളിൽ പ്രകടമായി കാണാം. പല ഭാഷകൾ സംസാരിക്കുന്നവരാണെങ്കിലും ഓണം വരുമ്പോൾ ഈ അതിർവരമ്പുകളെല്ലാം മാഞ്ഞു പോവുകയും എല്ലാവരും ഒരേ മനസ്സോടെ പൂക്കളം ഒരുക്കുകയും സദ്യ ഉണ്ടാക്കുകയും ഈ ആഘോഷത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു എന്നതാണ് കാസർഗോഡൻ ഓണത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പോൾ കാസർഗോഡൻ ഓണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം കാസർഗോഡുകാരിയായ ദേവകി ചേച്ചി.
2: എന്റെ പേര് ദേവകി. ഞാൻ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഓണാഘോഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റു ജില്ലകളെ സംബന്ധിച്ച് കുറച്ച് വ്യത്യസ്തമാണ്. പൂക്കളം ഇടും. പൂക്കളത്തിനെ അധികം ഉപയോഗിക്കാറ്. നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു നാടൻ പൂക്കൾ വെച്ചാണ് പൂക്കൾ ഇടാറ്. പിന്നെ എല്ലായിടത്തെയും പോലെയും നല്ല ഓണസദ്യകൾ ഉണ്ടാക്കും. പ്രത്യേകത എന്ന് പറഞ്ഞാല് ഓണപ്പൊട്ടൻ. ഓണപ്പൊട്ടൻ മഹാബലിയുടെ ഒരു പ്രതീകമാണ്. ചില വീടുകളിൽ സന്ദർശിക്കുകയും നൃത്തം ചെയ്യുകയും കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഓണത്താറ്. ഓണത്താറ് എല്ലാ വീടുകളിലും വരികയും പൂക്കളത്തിന്റെ ചുറ്റും നൃത്തം ചെയ്യുകയും എല്ലാവരും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മുടെ നാടൻ കലാരൂപമായ യക്ഷഗാനം, നാടൻ പാട്ട്, വടംവലി ഇങ്ങനത്തെ കുറെ മത്സരങ്ങളെല്ലാം ഉണ്ടാവും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്,
2: ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
5: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
7: 18-ാം പടി, മുഖന്തരുണി അസോസിയേറ്റ് തുടരും പ്ലൂട്ടോ എന്ന സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദ ചാമിംഗ് ആക്ട്രസ് ആർഷ ബൈജു എത്തുന്നു. ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90. കേൾക്ക ഇന്ന് വൈകിട്ട് 7 മണി മുതൽ ആർജി അനാമികയോടൊപ്പം.
8: ഹലോ, ഞാൻ ആർഷ ചാന്ദിനി ബൈജു.
7: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഞാൻ ശിൽപയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ട കാജി പട്ടു സാരിയും കിട്ടും.
1: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശിൽപ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
0: ശിൽപ ഗോൾഡ്, പിയർ ഗോൾഡ്.
2: രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
5: എങ്ങോട്ടാ പോകേണ്ടത് ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കൂലേ. ഓഗസ്റ്റ് 24 വരെ ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജനിൽ ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
8: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
9: വടക്കൻ മലബാറിന്റെ തനതായ ആചാരങ്ങളും കലാരൂപങ്ങളും കാസർഗോഡിന്റെ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു. ഓണക്കാലത്ത് ഗ്രാമങ്ങളിലെ വീടുകൾ കയറിയിറങ്ങുന്ന ഓണപ്പൊട്ടൻ അഥവാ ഓണത്താറെന്ന സങ്കല്പം കാസർഗോഡിന്റെയും കണ്ണൂരിന്റെയും ഒക്കെ സ്വന്തമാണ്. വായി തുറക്കാതെ കൈമണികൾ കുലുക്കി അനുഗ്രഹം ചൊരിയുന്ന ഓണപ്പൊട്ട്

അതുപോലെ തന്നെ ഓണസദ്യയിലും ഈ പ്രദേശത്തിന്റെ തനതായ രുചിക്കൂട്ടുകൾ കടന്നു വരാറുണ്ട്. നാടൻ കളികളും ഊഞ്ഞാലാട്ടവും വടംവലിയുമൊക്കെയായി ഗ്രാമങ്ങൾ സജീവമാകുന്ന കാസർഗോഡിനോടും ആധുനികതയുടെ അതിപ്രസരമില്ലാത്ത പച്ചയായ മനുഷ്യരുടെ കൂട്ടായ്മയുടെയും കാർഷിക സംസ്കാരത്തിന്റെയും നേർക്കാഴ്ചയാണ്. ചുരുക്കത്തിൽ 7 വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ഒരു ജനത ഒറ്റ മനസ്സോടെ മാവേലി മണ്ണിനെ വരവേൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ്.

0: നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
1: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
0: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
1: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
0: അതുപോലെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊട്ടാരക്കര, ഓടനാവട്ടം, വാളകം.
0: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
5: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
6: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രി വരും 3999. ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബംബ ലക്കി ഡ്രോയിലൂടെ ഹെർബൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
7: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലം ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
8: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
7: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
8: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ?
7: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
8: ഒന്ന് പോ മനുഷ്യ.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
9: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
10: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
11: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
12: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
2: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
1: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
2: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
3: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
4: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
6: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
7: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
8: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
9: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
10: ആശ്രയ FM 90
3: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഭൂമി വിട്ടു നൽകാനും മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിയും മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓണാഘോഷ പരിപാടികൾക്കായി രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്നു മാത്രമേ പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് മുന്നറിയിപ്പ് നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഷിപ്പ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി കൊച്ചി രാമൻതുരത്തിൽ 18.16 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകാൻ അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭാ യോഗം. 5,000 കോടി രൂപയുടെ നിക്ഷേപം ഇവിടെയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപ അനുവദിച്ചതായും അദ്ദേഹം പറഞ്ഞു.
1: നമ്മുടെ കൊച്ചി നഗരത്തിന് അടുത്തുള്ള രാമൻതുരത്തിൽ കൊച്ചി ഷിപ്പ്യാർഡിന് 18.16 ഏക്കർ ലീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള തീരുമാനമെടുത്തു. അത് ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണമാണ്. 5,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് അവിടെ നടത്താം എന്നേറ്റിരിക്കുന്നത്. സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ, അടുത്ത മാസത്തേക്ക് കിട്ടേണ്ട പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യാണ്. അതിനായിട്ടുള്ള 1,105 കോടി രൂപ അനുവദിച്ചു.
0: ഓണക്കിറ്റ് വിതരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നതായും 600,000 കിറ്റുകൾ തയ്യാറാക്കിയതിൽ 300,000 കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യ 2 എക്സിം കണ്ടെയ്നറുകളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. തുറമുഖങ്ങളുടെ സമഗ്ര വികസനത്തിന് സ്വകാര്യ മൂലധനവും നിക്ഷേപവും അത്യന്താപേക്ഷിതമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സമഗ്ര സമുദ്ര സാമ്പത്തിക വികസനം ലക്ഷ്യമിടുന്ന മിഷൻ സമുദ്ര പദ്ധതിയുടെ ലോഗോയും ചടങ്ങിൽ പുറത്തിറക്കി. കേരളത്തിലെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും 1 കണ്ടെയ്നർ സ്റ്റേഷനും 18 മിനി തുറമുഖങ്ങളും സംയോജിപ്പിച്ച് സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി ബാഡ്മിന്റൺ താരം ട്രീസ ജോളിയും അത്ലറ്റ് മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ് ലഭിച്ചു. 4x400 റിലേയിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവച്ച താരമാണ് പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് അജ്മൽ. കണ്ണൂരിൽ നിന്നുള്ള താരമാണ് ട്രീസ ജോളി. ഗായത്രി ഗോപീചന്ദ്, തേജസ്വിൻ ശങ്കർ, വിദിത് ഗുജറാത്തി തുടങ്ങിയവരും അർജുന അവാർഡ് ജേതാക്കളിൽ ഉൾപ്പെടുന്നു. സമഗ്ര സംഭാവനയ്ക്കുള്ള അർജുന പുരസ്കാരത്തിന് ഇന്ത്യൻ ഫുട്ബോൾ മുൻ താരം ഉസൈയ അരുമൈ നായകം അർഹനായി. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഷൂട്ടിംഗ്, ഗുസ്തി എന്നിവയിലായി 5 കായിക പരിശീലകർ ദ്രോണാചാര്യ അവാർഡ് സ്വന്തമാക്കി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ സംഘടിപ്പിച്ച ഓണാഘോഷം നിയമസഭയിൽ നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രിയും ചേർന്ന് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, എംഎൽഎമാർ, സാംസ്കാരിക സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഈ മാസം 24 തുടക്കമാകും. 30ാം തീയതി വരെ 35 വേദികളിലായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി നഗരവീഥികളിൽ ദീപാലങ്കാരവും ഒരുക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം 24 വൈകിട്ട് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. 30 സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. 35 വേദികളിലായി 3,400 കലാകാരന്മാർ പങ്കെടുക്കുന്ന 340 കലാപരിപാടികളാകും തിരുവനന്തപുരത്ത് നടക്കുക. ഇതോടൊപ്പം 13 ജില്ലകളിലും DTPCകളുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ആഘോഷങ്ങളും നടക്കും.
0: KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് സർവീസ് വ്യാഴാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 4:15 കൊണ്ട് എത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30, തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്നു മാത്രമേ ഓണാഘോഷ പരിപാടികൾക്കായി പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഭക്ഷണപ്പൊതികളിൽ പാക്ക് ചെയ്ത തീയതിയും സമയവും 2 മണിക്കൂറിനുള്ളിൽ കഴിക്കണമെന്ന നിയമപ്രകാരമുള്ള മുന്നറിയിപ്പും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ലേബലും വിവരങ്ങളും ഇല്ലാതെ പാക്ക് ചെയ്ത ഭക്ഷണം വിൽക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സിംഗപ്പൂരിൽ നടന്ന 24th ആസിയാൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി 3 മെഡലുകൾ സ്വന്തമാക്കി കണ്ണൂർ പുഴാതി സ്വദേശി അദീതി നമ്പ്യാർ. 6 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ റാപ്പിഡ് റേറ്റഡ് താരം എന്ന റെക്കോർഡും അദീതി കരസ്ഥമാക്കി. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗിന്റെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. കോളേജ് ക്യാമ്പസുകളിലേക്ക് വോളിബോളിന്റെ പ്രതാപകാലം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പരയിലെ 1st നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 288 റൺസിന്റെ ലീഡ്. 2nd ഇന്നിംഗ്സിൽ ഇന്ത്യ 193 റൺസിന് പുറത്തായി. സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചിൽ 4 വിക്കറ്റെടുത്ത പേസർ അഷിത ഫെർണാണ്ടോയാണ് 2nd ഇന്നിംഗ്സിൽ ഇന്ത്യയെ തകർത്തത്. പ്രഭാത് ജയസൂര്യ 3 വിക്കറ്റ് നേടി. അർദ്ധ സെഞ്ചുറി നേടിയ ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. 2nd ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 4th ദിനം കളി നിർത്തുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എന്ന നിലയിലാണ്. മത്സരം അവസാനിക്കാൻ ഇനി 1 ദിനം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂരും കാസർഗോഡും നാളെയും മഞ്ഞ ജാഗ്രത തുടരും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 493 പോയിന്റ് ഇടിഞ്ഞ് 77,235, നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 24,155 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 160 രൂപ വർദ്ധിച്ച് 114,320 രൂപയും ഗ്രാമിന് 14,290 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഭൂമി വിട്ടുനൽകാനും മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിയും മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓണാഘോഷ പരിപാടികൾക്കായി രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്നു മാത്രമേ പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് മുന്നറിയിപ്പ് നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പല നാടിൽ പലതോണം.
1: ഓണം മലയാളികളുടെ മനസ്സിലെ ഏറ്റവും മനോഹരമായ ഒരോർമ്മയാണ് അല്ലേ? മുറ്റത്തെ തുമ്പപ്പൂവിനും സദ്യയുടെ മണത്തിനും മാവിൻ കൊമ്പിൽ ഉയർന്നു പൊങ്ങുന്ന ഊഞ്ഞാലിനുമൊക്കെ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു കാലം. ജാതി മതഭേദമന്യേ എല്ലാവരും ഒന്നായി ആഘോഷിക്കുന്ന ഈ പൊന്നോണക്കാലം കേരളത്തിലെ ഓരോ നാട്ടിലും ഓരോ തരം കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. വടക്കേ അറ്റത്തെ കാസർഗോഡിന്റെ ഓണവിശേഷങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഓർമ്മകളുടെ വണ്ടി കയറുന്നത് തെയ്യങ്ങളുടെയും തരികളുടെയും നാടായ കണ്ണൂരിലേക്കാണ്. കണ്ണൂരിന്റെ ഓണാഘോഷങ്ങൾക്ക് വടക്കൻ മലബാറിന്റെ

പച്ചപിടിച്ചു നിൽപ്പുണ്ട്. കണ്ണൂരിന്റെ ഓണത്തെ മറ്റു നാടിന്റെ ഓണാഘോഷങ്ങളിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ഓണപൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ എന്ന സങ്കല്പമാണ്. മഹാബലിയുടെ വരവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉത്രാടം തിരുവോണം നാളുകളിൽ പ്രത്യേക വേഷവിധാനങ്ങളുമായി കയ്യിലെ ഓട്ടുമണി കിലക്കി വീടുകൾ തോറും കയറിയിറങ്ങുന്ന ഓണപൊട്ടൻ കണ്ണൂരിന്റെ ഓണസ്മരണകളിലെ ഏറ്റവും തിളക്കമുള്ള ചിത്രമാണ്. വാ തുറക്കാതെ ശബ്ദമുണ്ടാക്കാതെ കുടമണി കിലക്കി അനുഗ്രഹം ചൊരിയുന്ന ഓണപ്പൊട്ടനെ കാണാൻ ഇന്നും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആവേശമാണ്. അതുപോലെ തന്നെ ഓണസദ്യയുടെ കാര്യത്തിലും കണ്ണൂരിന് അതിൻ്റെതായ രുചിപെരുമയുണ്ട് കേട്ടോ. തറവാട്ടു മുറ്റത്ത് കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടി വാഴയിലേറ്റ് വിളമ്പുന്ന സദ്യയിൽ വടക്കൻ രുചിക്കൂട്ടുകൾക്ക് എപ്പോഴും വലിയ സ്ഥാനമുണ്ട്. അടപ്രഥമന്റെ മധുരം നുണയുന്നതിനൊപ്പം തന്നെ നാട്ടിൻപുറത്തെ മൈതാനങ്ങളിൽ തലപ്പന്ത് കളിയും ഉറിയടിയും വടംവലയും ഉൾപ്പെടെയുള്ള നാടൻ ഓണക്കളികൾ വലിയ ആവേശത്തോടെയാണ് കൊണ്ടാടുന്നത്. പ്രവാസികൾ ഏറെയുള്ള ഈ നാട്ടിൽ ഓണത്തിന് നാട്ടിലെത്തുന്ന പ്രിയപ്പെട്ടവർക്കായി വീടുകളിൽ വലിയൊരുക്കങ്ങളാണ് നടക്കുക. കാലം എത്ര മാറിയാലും പഴയ കാർഷിക സംസ്കാരത്തിന്റെ നന്മയും സ്നേഹവും പങ്കുവെക്കലും കണ്ണൂരുകാർ

0: പതിനെട്ടാം പടി മുകുന്ദനുണ്ണി അസോസിയേറ്റ് തുടരും. പ്ലൂട്ടോ എന്ന സിനിമകളിലൂടെ മലയാള പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ദ ചാമിംഗ് ആക്ട്രസ് ആർഷ ബൈജു എത്തുന്നു. ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90. വൈകിട്ട് 7 മണി മുതൽ ആർജി അനാമികയോടൊപ്പം.
1: ഹലോ, ഞാൻ ആർത്ത ചാന്ദിനി ബൈജു. ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഓണം എന്നാൽ ഓരോ നാടിന്റെയും ആഘോഷമാണ്. അങ്ങനെ 14 ജില്ലകളുടെ ഓണാഘോഷത്തെ കുറിച്ചാണ് പല നാടിൻ പലതോണത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ണൂർ എന്ന നാടിന്റെ ഓണത്തുടുപ്പുകൾക്കും ആവേശങ്ങൾക്കും കൂടുതൽ ജീവൻ നൽകാനായി കണ്ണൂരിന്റെ സ്വന്തം മണ്ണിൽ ജനിച്ചു വളർന്ന ഒരാളുടെ ഓണാനുഭവങ്ങളിലൂടെ നമുക്കിനി ഒന്ന് സഞ്ചരിക്കാം.
3: ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രേയാ മെനു ഫ്രം കണ്ണൂർ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള കണ്ണൂരിലെ ഓണാഘോഷത്തിനെ കുറിച്ചിട്ട് 2 വാക്ക് പറയാനാണ്. കണ്ണൂരിലെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വെറൊരു ആഘോഷം മാത്രമൊന്നുമല്ല, ചങ്ക് കുറച്ച് സ്നേഹിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അവര് വലിയൊരു കൂട്ടായ്മ കൂടിയാണ്. ഈ പൂക്കളത്തിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ അത്തം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പയ്യന്നൂർ മുതൽ തലശ്ശേരി വരെ ആ ഒരു രീതിയിലെല്ലാം ഭയങ്കര ആഘോഷങ്ങളാണ്. രാവിലെ തന്നെ പുള്ളന്മാരെല്ലാം പറമ്പിൽ പോയിട്ട് പൂക്കൾ വരയ്ക്കുക, മുറ്റത്ത് വലിയ പൂക്കളം ഇടുക, ഇതെല്ലാം 10 ദിവസത്തെ മെയിൻ പരിപാടികൾ. നമ്മൾ

0: അടുത്ത മെയിൻ പരിപാടിയാണ് ഓണസദ്യ. കണ്ണൂരി ആര ഓണസദ്യനെ കുറിച്ചിട്ട് ചോദിക്കാനുണ്ടാ? പായസവും പ്രഥമനും അടിപൊളിയാണ്, ഒന്നും പറയാറില്ല. കൂട്ടുകറി, അവിയല്, വറവ്, ഉപ്പേരി, ശർക്കര വരട്ടി, പപ്പടം, ഇതെല്ലാം കൂടെ ഇലയിൽ അങ്ങ് നിരത്തി വെച്ചാലുണ്ടല്ലോ എന്റെ സാറേ, പിന്നെ ചുറ്റുപള്ളി ഒന്നും കാണാൻ പറ്റൂലാണ്. പണ്ടാരണ്ടോ പറഞ്ഞ പോലെയാണ്. ചില സ്ഥലത്ത് ഉച്ചക്ക് തന്നെ അതിന്റെ സൈഡിലായിട്ട് ഒരു നോൺ വെജ് ഐറ്റം കൂടി ഉണ്ടാവും. കോഴി ബിരിയാണി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. പിന്നെ ചിക്കൻ കറി നമുക്ക് ഓണസദ്യന്റെ കൂടെ ഒരു മെയിൻ ഐറ്റം തന്നെയാണ്. ഇതൊന്നും കൊണ്ട് കണ്ണൂർക്കാരെ ആഘോഷം തീർന്നെന്ന് വിചാരിക്കണ്ട. ഉച്ചക്ക് ശേഷം വീട്ടിന്റെ അടുത്തുള്ള ക്ലബിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലോ നാട്ടുകാരെല്ലാം കൂടി ഒന്നിച്ചിട്ട് ചെറിയ പരിപാടികൾ നമ്മൾ വെക്കലുണ്ട്. കസേരക്കളി, ലെമൺ വിത്ത് സ്പൂണ്, സുന്ദരിക്ക് കൂട്ടുപാടല്, വടംവലി, ഇതെല്ലാം ഓണാഘോഷ പരിപാടിയിലുള്ള മെയിൻ ഐറ്റംസ് ആണ്. ഈ വടംവലി കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും സമാനമായിട്ട് കിട്ടുക ഒരുപോലെ പാടലാണ്. ആ പാടത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവരും ഉള്ള പിടിയും വലി, അതെല്ലാം ഭയങ്കര രസമാണ്. ഒറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ നാട്ടിലെ ഓണം എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. എല്ലാരും കൂടെ മനസ്സിലെ സ്നേഹവും എല്ലാം പങ്കുവെച്ചിട്ട് വയറുനിറയെ ഭക്ഷണം വെച്ച് ആഘോഷിക്കുന്ന അതിന്റെ രസം ഒന്ന് ആസ്വദിച്ചിട്ട് തന്നെ അറിയണം, അനുഭവിച്ചിട്ട് തന്നെ അറിയണം. ആശ്രയ FM 90 എല്ലാ ശ്രോതാക്കൾക്കും എന്റെയും കണ്ണൂർക്കാരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഇന്നത്തെ പല നാടിൻ പലതോണം എന്ന പരിപാടിയിലൂടെ കാസർഗോഡ് എന്ന ജില്ലയുടെയും അതുപോലെ തന്നെ കണ്ണൂർ എന്ന ജില്ലയുടെയും വ്യത്യസ്ത തരം ഓണാഘോഷങ്ങളെ കുറിച്ചായിരുന്നു. ജില്ലയുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: ഗുഡ് ഈവനിംഗ്, നമസ്കാരം, വെൽക്കം ടു ആനം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർ ജെ അനാമിക. അങ്ങനെ ഓണത്തിന് വേണ്ടിയുള്ള ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസിലാണ് നമ്മൾ എല്ലാവരും. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഓണത്തിന് വേണ്ടിയുള്ളൂ അല്ലെ. സോ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹൃദയം നിറഞ്ഞ ആശ്രയ FM 90 പേരിൽ ഓണാശംസകൾ അറിയിക്കുകയാണ്. ഇത്തവണത്തെ ഓണം അടിപൊളിയായിട്ട് കലക്കനായിട്ട് എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ എന്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റ് ആണ് കേട്ടോ. ആവറേജ് അമ്പിളി എന്ന മിനി സീരീസിലൂടെ നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ആർഷ ബൈജു ആണ്. ഒത്തിരി സ്നേഹത്തോടുകൂടി ആർഷ ബൈജുവിനെ ഈ ഒരു ഷോയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ആർഷ, വെൽക്കം ടു ദി ഷോ.
2: ഹലോ, ഹായ് ഹായ്, താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം. എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമായിട്ട്
2: സുഖമായിട്ടിരിക്കുന്നു. നന്നായിട്ട് പോകുന്നു ഓണം. അവിടെ
1: ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ ആർഷ, ആർഷനെ പറ്റി പറയുമ്പോ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ആവറേജ് അമ്പിളി എന്ന മിനി സീരീസിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. ആവറേജ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ പറ്റി പറയുന്ന ഒരു മിനി സീരീസ് ആയിരുന്നു ആവറേജ് അമ്പിളി. ശരിക്കും ആ ഒരു സീരീസിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്?
2: സീരീസിന് അതിന്റെ ഡയറക്ടർ ആദിത്യൻ ചന്ദ്രശേഖരൻ, ആദിത്യന് എന്നെ ഇൻസ്റ്റഗ്രാം ത്രൂ അറിയായിരുന്നു. അങ്ങനെ അവര് കോൺടാക്ട് ചെയ്താണ്, അങ്ങനെയാണ് ആവറേജ് അമ്പിളിയിലേക്ക് വന്നത്.
1: ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു സീരീസിൽ അഭിനയിച്ചപ്പോൾ ഒരു എക്സ്പീരിയൻസ്? ആ ഒരു സീരീസ് ഇറങ്ങിയ സമയത്ത് തന്നെ കരിക്ക് ഫ്ലിക്കിന്റെ ആയിരുന്നല്ലോ ആ ഒരു സീരീസ്. ഇറങ്ങിയപ്പോ തന്നെ അത് ഭയങ്കരമായിട്ട് വൈറൽ ആവുകയും അതിന്റെ ഓരോ റീൽസും പിന്നെ പോപ്പുലർ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും അധികം അംഗീകാരം കിട്ടുമെന്ന്?
2: ആവറേജ് അമ്പിളിയിലായിരുന്നു എനിക്ക് ആദ്യമായിട്ടൊരു ഒരു ഫുൾ ലെങ്ത് ഒരു ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയത്. അത്ര ഫുൾ ഗ്രാഫ് ഒക്കെ ഉള്ള ഒരു, നമുക്ക് അതിൽ ഒത്തിരി വർക്ക് ചെയ്യാനുള്ള ക്യാരക്ടർ ആയിരുന്നു ആ സീരീസ് മൊത്തം. ഈ ഒരു ക്യാരക്ടറിന്റെ ജേർണി ആണല്ലോ. അപ്പോ ആവറേജ് അമ്പിളിയുടെ റെസ്പോൺസ് ഭയങ്കര വലുതായിരുന്നു. നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് കോണ്ടന്റ് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കരിക്ക് പ്രൊഡ്യൂസ് ചെയ്തതാണ്, അപ്പോ ആദ്യം തന്നെ അത് എടുക്കുമ്പോ തന്നെ അതിലൊരു കോൺഫിഡൻസ് ഉണ്ട്. പടം, സോറി, സീരീസ് നല്ലൊരു ക്വാളിറ്റി ഉള്ളതായിട്ട് ഔട്ട് വരും എന്ന് നമുക്കറിയാം. അത് കരിക്കിന്റെ ടീം അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട്. പിന്നെ ഡയറക്ടറിനോട് സംസാരിച്ചപ്പോ തന്നെ നല്ല വിഷൻ ഉള്ള ഒരാളാണെന്ന് മനസ്സിലായി. അപ്പോ പിന്നെ വർക്ക് ചെയ്തപ്പോ തന്നെ നമുക്ക് അറിയായിരുന്നു ഇത് നല്ല കോണ്ടന്റ് ആയിട്ട് വരും, ആൾക്കാർ ഇഷ്ടപ്പെടും എന്ന് അറിയായിരുന്നു. പക്ഷെ ഇപ്പോഴും അതിന്റെ റിവ്യൂസ് എനിക്ക് കിട്ടാറുണ്ട്. അത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആയി വന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞോ, നമ്മുടെ ഭാഗ്യയില് ഓണം പ്രമാണിച്ച് ഫാക്ടറി വിലയാണ്.
2: ഫാക്ടറി വിലയോ? അതെന്താ ഫാക്ടറി വില?
1: ഇടനിലക്കാരില്ലാതെ നിർമ്മാണ യൂണിറ്റിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഭാഗ്യയിലൂടെ കസ്റ്റമേഴ്സിന് നേരിട്ട് നൽകുന്നു. അതായത് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ വില.
2: അതാണല്ലേ അവിടെ എപ്പോഴും തിരക്ക്.
1: അത് പിന്നെ ഭാഗ്യയിൽ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല 21 വർഷത്തെ പരിശുദ്ധിയുടെ പാരമ്പര്യവും ഭാഗ്യക്കുണ്ട്.
2: എന്നാ പിന്നെ നമ്മുടെ പർച്ചേസും ഭാഗ്യയിൽ നിന്ന് തന്നെ ആകട്ടെ. എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടാരക്കര ഓണനാവട്ടം വാളകം.
1: ഭാഗ്യ, മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ.
3: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ. മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
4: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
5: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
7: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണമിങ്ങെത്തി, ഓണക്കോടി എടുക്കണ്ടേ?
2: ഹേ, ഞാൻ ശില്പയിൽ നിന്നും സ്വർണം വാങ്ങുന്നേ ഉള്ളൂ. അവിടെ സ്വർണത്തോടൊപ്പം സമ്മാനമായി നല്ല കിട്ടു കാജി പട്ടു സാരിയും കിട്ടും.
3: പൊന്നിനൊപ്പം ഫ്രീ ആയി പട്ടു സാരിയും. ശില്പ ജൂവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനീനാഥ്.
4: ശില്പ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
5: ഈ ഓണം സ്റ്റൈലിഷ് ആകാൻ ഇൻഫിനിറ്റി പ്രൈഡ് പ്രീമിയം ഫാമിലി ലോഞ്ച് അവതരിപ്പിക്കുന്നു ഓണം ആനിവേഴ്സറി ഓഫറുകൾ. ബാലാജ് ഓംബ്രി വെറും 3999, ബോട്ടോപ്ലാസ്റ്റിയ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റുകൾക്ക് വെറും 5999. കൂടാതെ എല്ലാ സർവീസുകൾക്കും ആകർഷകമായ ഓണം ഓഫറുകൾ. ഒപ്പം ബമ്പർ ലക്കി ഡ്രോയിലൂടെ ഹാവൽസ് എയർ ഫ്രൈറും സ്വന്തമാക്കാം. ഇൻഫിനിറ്റി പ്രൈഡ് ബൈ ഷാരിക വിനായക്, ഓപ്പോസിറ്റ് ടു വൈദ്യുതി ഭവൻ, കൊട്ടാരക്കര.
6: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
7: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
8: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
9: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: വെൽക്കം ബാക്ക് ടു ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർജെ അനാമിക. ആർഷ, ചാന്ദിനി, ബൈജു ആണ് ഇന്ന് ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോയില് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ആർഷ, നമ്മളോട് സിനിമാ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. നമുക്ക് ഇനിയും കുറച്ചധികം വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ടുണ്ട്.
12: തീർച്ചയായിട്ടും. ഇപ്പോൾ ഡെബ്യൂ ഫിലിം എന്ന് പറയുന്നത് 18-ാം പടിയല്ലേ. അപ്പോ ഈ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൊതിക്കുന്ന ഒരാള് എപ്പോഴും ആഗ്രഹിക്കുന്നത് മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടന്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് മിക്ക ആൾക്കാരും. ഇപ്പൊ ഫസ്റ്റ് സിനിമയിൽ തന്നെ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാനായിട്ട് പറ്റി, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്?
13: എനിക്ക് ശരിക്കും മമ്മൂക്കയുടെ കൂടെ സിനിമയിൽ സീൻസ് ഇല്ല, പക്ഷെ അദ്ദേഹം സിനിമയിൽ ഉണ്ടായിരുന്നു. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പക്ഷെ ഉറപ്പായിട്ട് 18-ാം പടി എനിക്കൊരു നല്ല തുടക്കമായിരുന്നു. ഓഗസ്റ്റ് സിനിമ പ്രൊഡ്യൂസ് ചെയ്താണ്, സാജിമാരി സുഗർ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്, ശങ്കരാമൂഷകർ ഡയറക്ട് ചെയ്താണ്. എന്നെ പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് പുതുമുഖങ്ങൾ ആ സിനിമയിലൂടെ വന്നു. അപ്പൊ നമുക്ക് നമ്മളെ ഓഡീഷൻസ്, 18-ാം പടിക്ക് ഒരു 2-3 rounds ഓഡീഷൻസ് ഉണ്ടായിരുന്നു. ആ ഒരു പ്രോസസ് തൊട്ട് ഷൂട്ട് വരെയുള്ള ഒത്തിരി വലിയ ലേണിംഗ് പ്രോസസ്സായിരുന്നു 18-ാം പടി. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നമുക്ക് ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആക്ടിങ്ങിനെ പറ്റിയാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ആ തുടക്ക സിനിമയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഫിലിമേക്കിംഗ് എന്താണ്, അതൊരു വലിയ പടമായിരുന്നു. ഒരുപാട് ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ഒരുപാട് കാസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോ പ്രോമിനന്റ് ആയിട്ടുള്ള ആക്ടേഴ്സും അതിലുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഒക്കെ. അതൊരു വലിയ ലേണിംഗ് പ്രോസസ് ആയിരുന്നു. അത് മാത്രമല്ല, എനിക്കൊരു വലിയ തുടക്കം തന്നെയായിരുന്നു 18-ാം പടി തന്നത്. ഇപ്പോഴും അതിലെ ക്യാരക്ടറും അതിലെ വളരെ സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിൽ പോലും അതിലെ ദേവി എന്ന് പറഞ്ഞ ക്യാരക്ടർ പലരും അതും മെൻഷൻ ചെയ്യാറുണ്ട്. പലർക്കും ഇഷ്ടമാണ് അതിലെ പാട്ടും അതിലെ ചെറിയ സീൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഡ്രസ്സിലെ സീൻസ് ഒക്കെ ആൾക്കാർക്ക്. അപ്പം ഇപ്പോഴും തന്നെ അങ്ങനെ ആൾക്കാർ ഓർക്കാറുണ്ട്.
12: പ്രത്യേകിച്ച് ആ സീൻസിൽ നോക്കുന്ന ആ ഒരു കണ്ണുകൊണ്ടുള്ള എക്സ്പ്രഷൻ ഒക്കെ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിന്റെ ഇപ്പോഴും റീൽസ് ഒക്കെ ഇറങ്ങാറുണ്ട്.
13: കറക്റ്റ് ആണ്, ഇപ്പോഴും വരും.

0: അതെ, കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങളുടെ വെഡിംഗ് റിംഗ് കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ?
1: എങ്കിൽ നേരെ പോന്നോളൂ കൊട്ടാരക്കര കലേപുരം ജംഗ്ഷൻ MC റോഡിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്.
0: ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹമോതിരം കസ്റ്റം ചെയ്തെടുക്കാം.
1: ഒപ്പം അനവധി ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് കളക്ഷൻസും.
2: വിസ്മയം ഗോൾഡൻ ഡയമണ്ട്സ് കലേപുരം.
3: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
4: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർട്ടേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
3: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: YS ഉള്ളപ്പോൾ വൈ വറി.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
9: ഈ ഓണക്കാലത്ത് നന്ദലൻ ജിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും. ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
10: നന്ദലൻ ജിമാർട്ട് ലക്ക
9: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
8: ഗോപു നന്ദലൻ ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
11: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.
12: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: റിയാലിറ്റി ഷോയിലൂടെ ജനശ്രദ്ധ നേടിയ ഗായിക, മികച്ച ആലാപന ശൈലിയിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യൻ സിനിമകളിൽ തന്റേതായ ഇടം നേടി. 2023 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കി. നമ്മുടെ ഇഷ്ട ഗായികയായി മാറിയ ദ ബ്യൂട്ടിഫുൾ സിംഗർ മൃദുല വാര്യരത്തുന്നു FM 90. കേൾക്കാം ഓഗസ്റ്റ് 19 ബുധനാഴ്ച രാത്രി 7 മണി മുതൽ RJ ഏലക്കുട്ടിയോടൊപ്പം.
13: എല്ലാവർക്കും നമസ്കാരം, മൃദുല വാര്യരാണ്. ആശയ FM 90 കേൾക്കുന്ന എല്ലാ ലിസ്ണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പോ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വായ്പോണം.

Thank you.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്.
2: ഏവർക്കും കൊട്ടാരക്കര കരിക്കം GC ഡയമണ്ട് കൺവെൻഷൻ സെന്ററിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
3: കൊട്ടാരക്കരയ്ക്ക് പർച്ചേസിന് ഇനി ഇരട്ടി മധുരം. ഓണം പ്രമാണിച്ച് നിലവിലെ 50% ഓഫറിന് പുറമെ ഓരോ 2,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ന്യൂ ഇന്ത്യൻ ടെക്സ് KSRTC സ്റ്റാൻഡിന് എതിർവശം, തുലമൺ, കൊട്ടാരക്കര.
0: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: സംഗീത കുറച്ച് മനോഹരമായ പാട്ടുകൾ കേട്ടതിനു ശേഷം വി ആർ ബാക്ക് ഓൺ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ. കൂടെയുള്ളത് RJ അനാമികയാണ്. ഇന്നത്തെ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോയില് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നടിയായിട്ടുള്ള ആശ ബൈജു ആണ്. ആശ ഇങ്ങനെ സിനിമാ വിശേഷങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അല്ലെ. അപ്പോഴേക്കുമാണ് നമ്മൾ പാട്ടിലേക്ക് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇനിയും ഒരുപാടധികം സിനിമാ വിശേഷങ്ങളും ഒക്കെ ചോദിച്ചറിയാനായിട്ടുണ്ട്. ഇപ്പൊ അതിനുശേഷം മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിലെ മീനാക്ഷി എന്നൊരു കഥാപാത്രം ചെയ്തു, പിന്നെ മധുര മനോഹരത്തില് ക്യാരക്ടറും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ ഈ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സില് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മധുര മനോഹരത്തില് കുറച്ച് ക്രിഞ്ച് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ ഈ രണ്ട് ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യാറുണ്ടായിരുന്നു? ഇപ്പൊ മറ്റേത് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്, ഈ ഒരു സിനിമയില് പൈങ്കിളിയാണ്. അപ്പൊ ഈ ഒരു രണ്ട് ക്യാരക്ടർ ചെയ്യാനായിട്ടുള്ള എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്?
6: മെയിൻ ആയിട്ട് പ്രിപ്പറേഷൻ സ്ക്രിപ്റ്റ് നന്നായി വായിക്കും, ഡയറക്ടറായിട്ട് ക്യാരക്ടർ വന്നിട്ട് ഡിസ്കസ് ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ, അത് എല്ലാ പടത്തിലും ഉള്ളത് തന്നെയാണ്. അവർക്കൊരു ഐഡിയ ഉണ്ടാവല്ലോ ക്യാരക്ടറിനെ പറ്റിയിട്ട്, അതാദ്യം മനസ്സിലാക്കാൻ നോക്കും ഡയറക്ടറിനും റൈറ്ററിനും എന്താണെന്നുള്ളത്. പിന്നെ നമ്മളെല്ലാം നമ്മളും ക്യാരക്ടറിനെ പറ്റിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി, അതൊക്കെയാണ് ബേസിക് പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളത് സെറ്റിൽ വന്നിട്ട് നമ്മുടെ ക്വാക്ടറിന് കൂടെ ഒക്കെ ചെയ്യുമ്പോ തന്നെ ആദ്യത്തെ ദിവസത്തിൽ നമുക്കൊരു ഐഡിയ കിട്ടും, അത് വെച്ചിട്ട് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ യൂസ്വലി ചെയ്യാറ്. പക്ഷേ ഡയറക്ടറിന്റെ ഇൻവോൾവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവര് ഗൈഡ് ചെയ്യുന്നത് വെച്ച് തന്നെയാണ് മോസ്റ്റ് ആക്ടേഴ്സ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെയാണ് എന്റെയും ഒരു രീതി.
5: ഈ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് സിനിമയിലെ ഡയലോഗ് ഒക്കെ പിന്നീട് തഗ്ഗായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ?
6: പിന്നെ വരാറുണ്ടല്ലോ ലാസ്റ്റ്, അതിലെ 2-3 ഡയലോഗ്സ് ഇങ്ങനെ റീലും മീംസ് ആയിട്ടൊക്കെ വരാറുണ്ട്. മുകുന്ദനുണ്ണി ശരിക്കും ഒരു എന്താ പറയാ, എനിക്കൊരു എനിക്ക് തോന്നുന്നുള്ളത് ഇപ്പൊ ഒരു അതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണല്ലോ, അത് എല്ലാ ആക്ടേഴ്സിനും കിട്ടില്ല. പ്രത്യേകിച്ച് ഫീമെയിൽ ആക്ടേഴ്സ് വളരെ റെയറാണ് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുന്നത്. അപ്പോ മുകുന്ദനുണ്ണിയിലെ മീനാക്ഷി എന്ന് പറയുന്നത് അതെനിക്ക് കിട്ടിയ ലക്കാണ്, അങ്ങനെ ഒരു ക്യാരക്ടർ ആദ്യം തന്നെ കിട്ടിയത്. അതിന്റെ സിനിമയിലെ ഓരോ ഡയലോഗുകളും ആ ക്യാരക്ടറിന്റെ ഗ്രാഫ് അടിപൊളിയാണ്, സിനിമയിൽ മൊത്തം വന്നേക്കുന്നത് ശരിക്കും. അതിലൂടെയാണ് എനിക്ക് ഹൗസ് മേറ്റ് തന്നെ, എനിക്ക് മുകുന്ദനുണ്ണിക്ക് ശേഷമാണ് മറ്റ് ലാംഗ്വേജസിൽ നിന്നൊക്കെ നല്ല ഓഫേഴ്സ് ഒക്കെ വരാൻ തുടങ്ങിയത്.
5: എങ്ങനെയുണ്ടായിരുന്നു വിനീത് ശ്രീനിവാസൻ ആയിട്ടുള്ള ഒരു കോംബോ? നല്ല കമ്പനി ആയിരുന്നോ?
6: പിന്നെ അടിപൊളിയാണ്, വിനീതൊക്കെ ഭയങ്കര പാവമാണ്, ഭയങ്കര കംഫർട്ടബിൾ ആക്കും എല്ലാ കോ ആക്ടേഴ്സിനെയും. സെറ്റിലൊക്കെ ഭയങ്കര രസമാണ്, നല്ല രസമാണ് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര. അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മോൾപിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം. അമിത ഭാരവും ജീവിതശൈലി രോഗങ്ങൾക്കും ഇനി ബൈ പറയാം. മേനൂർ ജംഗ്ഷനിലുള്ള പ്രൈം ഫിറ്റ് AC പ്രീമിയം ഫാമിലി ജിമ്മിലൂടെ 10 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോടുകൂടി ഓണം ഓഫറിൽ ലേഡീസിന് 999 ജെന്റ്സിന് 1999 rupees.
5: പ്രൈം ഫിറ്റ് പ്രീമിയം AC ഫാമിലി ജിം, മീനൂർ ജംഗ്ഷൻ.
6: പരിചയ സമ്പന്നരായ നഴ്സുമാരുടെ സേവനങ്ങൾ ഇനി വീടുകളിലേക്ക്. ഹോം ഡോക്.

0: ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
1: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
2: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
1: എങ്ങോട്ടാ
3: പോണ്ടത് ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജൻ ഒന്നൊന്നര ഓണം സെയിൽ നടക്കൂലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
4: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
6: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
7: ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ വീടുകളിൽ ലഭിക്കാൻ ഹോം ഡോക്. ഏവർക്കും ഹോം ഡോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90.
9: വെൽക്കം ബാക്ക് ടു ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർജെ അനാമിക. ആശ ബൈജുവാണ് ഇന്നത്തെ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ എന്റെ കൂടെ ഉള്ളത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. തുടരും എന്ന സിനിമയെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയായിരുന്നു. അതിന് പല കാരണങ്ങൾ ഉണ്ടായിരുന്നു. 15 വർഷത്തിന് ശേഷം ലാലേട്ടനും ശോഭന മാമും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. നമുക്ക് ആ ഒരു സിനിമയുടെ ട്രെയിലർ ഒക്കെ ഇറങ്ങിയ സമയത്ത് നമുക്ക് ആ പഴയ വിന്റേജ് ലാലേട്ടനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിനിമയില് മേരി എന്നൊരു കഥാപാത്രം ഒരു സർപ്രൈസിങ് ക്യാരക്ടർ ആയിരുന്നല്ലോ, ആരും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ ആ ഒരു തുടരും എന്ന സിനിമയിലേക്ക് എങ്ങനെയാണ് തരുൺ സാറ് ആർഷേനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്?
10: തരുൺ ചേട്ടനെ എനിക്ക് നേരത്തെ അറിയാം. നമ്മള് വർക്ക് കണ്ടെടുത്ത ആവറേജബിലിറ്റി കണ്ടിട്ട് ചേട്ടനെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ല, നമ്മള് മ്യൂച്വൽ ആയിട്ട് നമ്മള് വർക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ എന്നെ ആക്ച്വലി ബിനു ചേട്ടൻ ആണ് എന്നെ ഇതിലേക്ക് വിളിച്ചത്, ബിനു പപ്പു ചേട്ടനാണ്. അങ്ങനെ സിനിമയുടെ ഫസ്റ്റ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ വരുന്ന ക്യാരക്ടർ ആണല്ലോ പടത്തിന്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ആണല്ലോ. അപ്പൊ അത് അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് തന്നെ വിളിച്ചപ്പോ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം ഇത്രയും വലിയൊരു സിനിമയാണ്. ചെറുപ്പം തൊട്ടേ നമ്മളെ ലാലേട്ടനും ശോഭനാറിന്റെ ഒക്കെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഒരു വലിയ കാര്യമായിരുന്നു എനിക്ക്. അപ്പൊ അതൊരു വലിയ മൊമെന്റ് തന്നെയായിരുന്നു തുടരും എന്ന് പറയുന്നത്. അതിൽ നിന്ന് കിട്ടിയ റിവ്യൂസും അതിന്റെ റെസ്പോൺസും വളരെ വലുതായിരുന്നു.
9: ഇപ്പൊ ലാസ്റ്റ് ക്ലൈമാക്സിലാണല്ലോ ശോഭന മാമായിട്ടുള്ള ആ ഒരു സീനൊക്കെ വരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ശോഭന മാമിന്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ട്? നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവും.
10: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അവരൊക്കെ ലെജൻസ് ആണ്. അവർക്ക് അറിയാം എങ്ങനെയാണ് ഇപ്പൊ ഒരു കോആക്ടറിനെ ഡീൽ ചെയ്യേണ്ടത്. അതൊക്കെ അവര് അടിപൊളിയാണ്. ആ കാര്യങ്ങളൊക്കെ ഭയങ്കര നമ്മളൊക്കെ എന്താണ് നമുക്ക് നമ്മളെ എക്സൈറ്റ്മെന്റിലാണ് അവരുടെ കൂടെ നിൽക്കുന്നത്. പക്ഷെ അവര് നമ്മളെ നല്ല വർക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. തുടരും.
9: പ്രകാശ് സാർ ആർട്ട് ഫിലിം മേക്കർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫിലിം ആയിരുന്നു. ഒരു വില്ലൻ ആയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു ഈ സിനിമയിലൂടെ. അപ്പൊ ആ ഒരു സിനിമ കാണുമ്പോ ആർക്കായാലും അദ്ദേഹത്തോട് ദേഷ്യം തോന്നും. ഒരു മോളെ അത്രയും അധികം ടോർച്ചർ ചെയ്ത് ആ ഒരു സീൻ ചെയ്തപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ?
10: ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടേ ഒന്നും ഇല്ലായിരുന്നു. ശരിക്കും എനിക്ക് ഞെട്ടലായിരുന്നു സാറിന്റെ. ഞാന് എന്റെ ഷൂട്ടിന്റെ ആ സമയത്താണ് സാർ അതിട്ട് പെർഫോം ചെയ്യുന്നത് കാണുന്നത്. സാറ് ഇതിനു മുമ്പ് അഭിനയിച്ച് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോ ആക്ച്വലി ആ ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അല്ലാതെ വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു ആളാണ് പ്രകാശ് സാറ്. അപ്പൊ പെട്ടെന്ന് സീൻ എന്താണ് ഷോട്ടിന്റെ സമയത്ത് അങ്ങനെ പെർഫോം ചെയ്യുന്നത് കണ്ടത് ഭയങ്കര ഞെട്ടലായിരുന്നു.
9: നമ്മള് നോർമലി പറയാറുണ്ട് ഈ സിനിമക്കകത്ത് കാണുന്ന വില്ലന്മാര് നേരിട്ട് കാണുമ്പോഴേക്കും പഞ്ച പാവാണെന്ന് നമുക്ക് നമ്മൾ കേൾക്കാറുണ്ടല്ലോ.
10: ശരിയാണ്. അതേപോലെയാണ് കേട്ടോ പ്രകാശ് സാർ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ആളാണ്. അപ്പോ അതൊരു ഞെട്ടലായിരുന്നു. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് ആ കൂടെ ആക്ട് ചെയ്യുമ്പോ തന്നെ നമുക്ക് ആ ഒരു എനർജി ഒരു കിട്ടുന്നുണ്ടായിരുന്നു അദ്ദേഹം പെർഫോം ചെയ്യുമ്പോ. അപ്പൊ അത് എനിക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയി അഭിനയിക്കാനായിട്ട്.
9: ഈ ഒരു സിനിമ കണ്ടിട്ട് ഹൗസ് മേറ്റ്സിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു, അതോ മുകുന്ദനുണ്ണി കണ്ടിട്ട് മാത്രമാണോ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്?
10: ഹൗസ് മേറ്റ്സ് കഴിഞ്ഞ വർഷം ഷൂട്ട് ആണെന്ന് പറയണം. തുടരും ഹൗസ് മേറ്റ് ഒക്കെ ഒരേ സമയം ഷൂട്ട് നടന്നതാണ് കഴിഞ്ഞ വർഷം. ഹൗസ് മേറ്റിന്റെ ഷൂട്ടിന്റെ ഇടയ്ക്കാണ് തുടരും ചെയ്തത്. അങ്ങനെയായിരുന്നു അതിന്റെ ഏകദേശം സെയിം സമയത്തായിരുന്നു ഷൂട്ട് ഒക്കെ നടന്ന. മുകുന്ദനുണ്ണി കണ്ടിട്ടാണ് എന്നെ ഹൗസ് മേറ്റ്സിലേക്ക് വിളിച്ചത്. മുകുന്ദനുണ്ണി അസോസിയേറ്റ് തമിഴ്നാട്ടിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് തിയേറ്ററിലും അല്ലാതെ OTT റിലീസിനൊക്കെ ശേഷം അവിടെ നല്ല ഹിറ്റായിരുന്നു പടം. അപ്പൊ അങ്ങനെ അങ്ങനെ വന്ന കുറെ ഓഫേഴ്സിൽ ഒന്നായിരുന്നു എനിക്ക് ഹൗസ് മേറ്റ്സ്. അപ്പോ മുകുന്ദനുണ്ണി ത്രൂ ആണ് എനിക്ക് ഹൗസ് മേറ്റ്സ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771771.
2: ഞാൻ ഈ കോളമുക്ക കാശും കൊണ്ട് എന്താ ഓണക്കോള് നടത്താനാ?
3: എന്റെ ബെമ്പറന്നോരെ നീ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങ. താൻ ഈ കാശും കൊണ്ട് ചോയ്സ് മാളിലോട്ടൊന്ന് ചെല്ല്. ഓണക്കാലമായതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും നിയർ പകുതി കാശിന് കിട്ടും.
2: ചോയ്സിലാകുമ്പോ പരസ്യത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓഫറുകൾ കടയിൽ ചെല്ലുമ്പോ കിട്ടുകയും ചെയ്യും.
3: എടോ, കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാ ചോയ്സ് മാളിലുള്ളത്. പിന്നെ ഓണക്കോടി എടുക്കാനായിട്ട് പുറത്ത് നിന്ന് കിടന്ന് അലയും വേണ്ട. റെഡിമെയ്ഡിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് അവിടെ, അതും ചെറിയ പൈസയ്ക്ക്.
2: എന്തായാലും കൊച്ചുമക്കളെ കൂടെ കൊണ്ടുപോകാം, അവർക്ക് അവിടെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലോ?
3: ബാക്കി കാജിഞ്ഞു കൊണ്ടുവരണേ.
2: ഒന്ന് പോ മനുഷ്യ.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
4: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോയാ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
5: ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
8: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: വെൽക്കം ബാക്ക് ടു ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർജെ അനാമിക. ആർഷ ചാന്ദിനി ബൈജു ആണ് ഇന്ന് ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോയില് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ആർഷ, നമ്മളോട് സിനിമാ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലേ. നമുക്ക് ഇനിയും കുറച്ചധികം വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ടുണ്ട്. ആർഷയാണെങ്കിൽ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പദ്യം ചൊല്ലലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ചെറുപ്പം മുതലേ ഈ ഒരു കലയോടുള്ള ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴാണ് സിനിമയിലേക്ക് അഭിനയിക്കണം അല്ലെങ്കിൽ സിനിമയാണ് എന്റെ ലൈഫ് എന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്?
1: അപ്പൊ ചെറുപ്പത്തിൽ തന്നെ കർണാടിക് മ്യൂസിക്കും ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ വിടുന്നുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ അരങ്ങേറ്റൊക്കെ കഴിഞ്ഞ് അങ്ങനെ സ്കൂളിലൊക്കെ എല്ലാ സിസ്റ്റലിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഗ്രൂപ്പ് ഐറ്റത്തിനാണെങ്കിലും സോളോ ഐറ്റംസിനൊക്കെ ആണെങ്കിലും ഇതേപോലെ ഡാൻസിലും പദ്യം ചൊല്ലലും എല്ലാ മത്സരങ്ങളിലും ഞാൻ പങ്കെടുത്തു.

0: കൊടുക്കുമായിരുന്നു.
1: അങ്ങനെയായിരുന്നു. പിന്നീട് ഒരു 6-7 ഒക്കെ ആയപ്പോ മോണാക്ട് ഒക്കെ ചെയ്തു തുടങ്ങി. പിന്നെ നമ്മൾ ഡാൻസും ചെയ്യും. എനിക്കങ്ങനെ അങ്ങനെ എങ്ങനെയോ ഒരു പിന്നെ സിനിമ നമ്മുടെ ഫാമിലിയിൽ എപ്പോഴും സ്ഥിരമായി നമ്മൾ തിയേറ്ററിൽ പോയി കാണാറുള്ള ഒരു ശീലമുണ്ട് വീട്ടില്. അച്ഛനും അമ്മയ്ക്കും തിയേറ്ററും ഒക്കെ ആണെങ്കിലും മിക്കവാറും എല്ലാ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ വീക്കെൻഡ്സിലൊക്കെ തിയേറ്ററിൽ പോയി കാണും. അപ്പൊ അങ്ങനെ ഒരു ശീലമുണ്ട്. അപ്പൊ സിനിമ പിന്നെ ചേട്ടന് ഭയങ്കര വളരെ ഇൻട്രസ്റ്റഡ് ആണ് സിനിമയിൽ ചെറുപ്പം തൊട്ടെ. അപ്പൊ സിനിമ ഡിസ്കഷൻസ് ഒക്കെ ചേട്ടനായിട്ടൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് സിനിമകളെ പറ്റിയൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കാം എനിക്കൊരു ഹൈസ്കൂളൊക്കെ ആയപ്പോ തൊട്ടാണ് ഒരു ആക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്.
0: അപ്പൊ ഈ ഓരോ സിനിമ ചെയ്ത് കഴിയുമ്പോഴേക്കും പറയാറുണ്ടോ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ്സ് നീ അവിടെ ചെയ്യണം, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ആ ഒരു ഇമോഷൻ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സജഷൻസ് പറയാറുണ്ടായിരുന്നോ വീട്ടുകാര്?
1: എന്റെ വീട്ടിലുള്ളവര് എന്റെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെ ഏറ്റവും വലിയ ക്രിറ്റിക്സ്. അവര് പ്രത്യേകിച്ച് ചേട്ടനൊക്കെ ഇങ്ങനെ ഓരോ സീനും ഇത് ചെയ്ത് വളരെ മോശമായി എനിക്ക് ചുമ്മാ പറയല്ല. ഐ മീൻ അവര് നന്നായി അവര് ക്രിറ്റിസൈസ് ചെയ്ത് എല്ലാം പ്രോപ്പർ ആയിട്ട് റിവ്യൂസ് ഒക്കെ തരും എന്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട്. ഏറ്റവും ടെൻഷൻ ഇവര് നല്ലതാണെങ്കിൽ നല്ലതാണെന്നും പറയാം. പേരൻസും പേരൻസ് വളരെ ഹാപ്പിയാണ് ഇത് നല്ല പെർഫോമൻസസ് ഒക്കെ വരുമ്പോ. പിന്നെ അതിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരത് തിരുത്തി പറയുകയും ചെയ്യും.

0: അവർക്കൊപ്പം.
1: യെസ്, അങ്ങനെ ആ കുറച്ച് മനോഹരമായ പാട്ടുകൾ കേട്ടതിനു ശേഷം വി ആർ ബാക്ക് ഓൺ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ. കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. ഇന്നത്തെ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നടിയായിട്ടുള്ള ആശ ബൈജു ആണ്. ആശ, എങ്ങനെ സിനിമാ വിശേഷങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അല്ലെ? അപ്പോഴേക്കുമാണ് നമ്മൾ പാട്ടിലേക്ക് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇനിയും ഒരുപാടധികം സിനിമാ വിശേഷങ്ങളും ഒക്കെ ചോദിച്ചറിയാനായിട്ടുണ്ട്. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ ഷൂട്ടിംഗ് സ്ഥലവും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ് തരിക, ഓരോ ലൊക്കേഷനും നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ് തരിക. അങ്ങനെ ഓരോ ലൊക്കേഷനിൽ നിന്നും പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണ്?
2: അയ്യോ, അങ്ങനെ ചോദിച്ചാല് ഓരോ സെറ്റും പറഞ്ഞ പോലെ ഡിഫറെന്റ് ആണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന, നമ്മൾക്ക് ഓരോ പ്രാവശ്യം നമ്മുടെ കൂടെ അഭിനയിക്കുന്നവരുടെ കയ്യിൽ നമുക്ക് ഓരോ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഡയറക്ടറിന്റെ കയ്യിൽ കിട്ടും, അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. നമ്മൾ ഓരോ കാര്യങ്ങളും, നമ്മൾ ഓരോ സെറ്റ്, നമുക്ക് ഓരോ എക്സ്പീരിയൻസ് കിട്ടും തോറും നമുക്ക് ബെറ്റർ ആവാനുള്ള കാര്യങ്ങളാണ് ഓരോന്നും നമ്മൾ എടുക്കുന്നത്. എപ്പോഴും എനിക്ക് ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്യുന്നത് നല്ല, പക്ഷെ എന്നാലും പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് സെറ്റിൽ ബിഹേവ് ചെയ്യുന്നതും അതൊരു ആക്ട് ചെയ്യുമ്പോൾ അവരുടെ ചില രീതികളൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. ഞാൻ എന്ന് വെച്ചാൽ ഇപ്പോ അതിപ്പോ ലാലേട്ടൻ ആണെങ്കിൽ ആരെങ്കിലും എല്ലാ നമ്മൾ ഒരുപാട് സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ അവരൊക്കെ ഭയങ്കര കൂളാണ് ആക്ച്വലി സെറ്റില്. അതാണ് നമ്മള് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ അവര് സെറ്റില് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതും അവർ പെർഫോം ചെയ്യുന്നതും അതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. രുചികളുടെ രാജകീയ വിരുന്നൊരുക്കി അടുക്കള റെസ്റ്റോറന്റ് നാവിൻ തുമ്പിൽ. കൊതിയൂറും തനിനാടൻ മത്സ്യവിഭവങ്ങൾ മുതൽ ചൈനീസ്, കോണ്ടിനെന്റൽ, പിന്നെ സ്വാദിഷ്ടമായ തന്തൂരി വരെ. ഇനി ഭക്ഷണ പ്രിയർക്ക് ആഘോഷിക്കാം നമ്മുടെ സ്വന്തം അടുക്കള റെസ്റ്റോറന്റിൽ. അടുക്കള റെസ്റ്റോറന്റ്, ട്രിവാൻഡ്രം റോഡ്, കൊട്ടാരക്കര. ഞങ്ങളുടെ ബ്രാഞ്ച് ആശുപത്രി മുക്ക്, കുണ്ടറ. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
1: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
2: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
3: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം.
4: സുഷിൻ ഷാബ്, ഗോപി സുന്ദർ, ദേവ്ശ്രീ പ്രസാദ് എന്നീ സൂപ്പർ ടാലന്റഡ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പാട്ടുകാരൻ. ജനകീയ പാട്ടിന്റെ വലിയ താളവുമായി ജീവിതവും സംഗീതവും തുറന്നു പറയാൻ പ്രിയ കലാകാരൻ പ്രണവം ശശി എത്തുന്നു ഓണവിശേഷങ്ങളുമായി ആശ്രയ FM 90.

0: കേൾക്കാം ആഗസ്റ്റ് 20 വൈകുന്നേരം 7 മണി മുതൽ RJ ഏലിക്കുട്ടിയോടൊപ്പം.
1: നമസ്കാരം, ഞാൻ പ്രണവ് ശശി, പാലക്കാടാണ്. ആശ്രയ FM 90 ശ്രോതാക്കൾക്ക് എന്റെ മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ.
0: അപ്പൊ ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, വൈബോണം.

0: വെൽക്കം ബാക്ക് ടു ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർജെ അനാമിക. ആശ ബൈജു ആണ് ഇന്നത്തെ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ എന്റെ കൂടെ ഉള്ളത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ആശയെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയിലെ കഥാപാത്രം നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്?
1: മൊത്തം സിനിമയുടെ സ്ക്രിപ്റ്റ് ആണ് ഏറ്റവും, അതൊന്ന് നമ്മുടെ ക്യാരക്ടറും അതും ഉണ്ടാവണല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ അതിൽ ഫിറ്റ് ആവും, അല്ലെങ്കിൽ അവസാനം സിനിമ കണ്ടിട്ട് ആൾക്കാർ നമ്മളൊരു മിസ്റ്റിറ്റ് ആണെന്ന് പറയരുതല്ലോ. നമുക്ക് ചേരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം, നമുക്ക് നമ്മൾ ചെയ്താൽ അത് നന്നായി വരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം. അതാണ് ആദ്യമായിട്ട് നോക്കുന്നത്. ചിലപ്പോ നല്ലൊരു കഥ ഒക്കെ ആയിരിക്കും, ചില സ്ക്രിപ്റ്റ് ഒക്കെ നല്ലതായിരിക്കും, പക്ഷെ ചില ക്യാരക്ടേഴ്സ് നമുക്ക് തന്നെ നമ്മളതിൽ പ്ലേസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അവസാനം ആ പടം വരുന്നത് നമ്മളതിലൊരു മിസ്റ്റിറ്റ് ആയിട്ട് വരും, അതും നമുക്ക് പ്രശ്നമാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കില്ല. ക്യാരക്ടറും സ്റ്റോറി നോക്കും. ഡയറക്ടർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. ഒരു ഡയറക്ടർ നല്ലൊരു ഡയറക്ടർ അല്ല എങ്കിൽ എല്ലാ രീതിയിലും പടത്തെ ബാധിക്കും, നമ്മുടെ ആക്ടിങ് എല്ലാം അത്. പിന്നെ നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടാവണം. പടം ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്യണമല്ലോ, അത് നന്നായി പ്രൊമോട്ട് ചെയ്ത് പടം റിലീസ് ചെയ്യണം. അപ്പോ നല്ല പ്രൊഡക്ഷൻ ആയിരിക്കണം. പിന്നെ കൂടെ അഭിനയിക്കുന്നവരും നല്ല ആക്ടേഴ്സ് ആയിരിക്കണം. എല്ലാം ഓരോ സിനിമ ഓരോ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അല്ല, പല സിനിമകൾക്ക് പല ഇത് വെച്ചിട്ടാണ്. മെയിൻ ആയിട്ട് കഥയും നമ്മുടെ ക്യാരക്ടറും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം എന്നുള്ളതേ.
0: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഇപ്പോ മധുര മനോഹര മോഹത്തില് കുറച്ച് പൈങ്കിളിയായിട്ടുള്ള ക്രിഞ്ച് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ള ആളാണ്. റിയൽ ലൈഫില് ഇതിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുക?
1: റിയൽ ലൈഫില് മുകുന്ദനുണ്ണിയുടെ ക്യാരക്ടറിനെ പോലെ അല്ല ഞാൻ. ഞാൻ പ്രാക്ടിക്കലായിട്ടൊക്കെ ആലോചിക്കുന്നത്, പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു ആളല്ല. മീനാക്ഷിനെപ്പോലെ അല്ല, അതിനകത്തൊരു സംശയം ഇല്ല. മധുര മനോഹരമൊക്കെ കുറച്ചുകൂടെ ഉണ്ടാവാം. ക്രിഞ്ച് അത്രയും ക്രിഞ്ച് അല്ല ഞാൻ, പക്ഷെ കുറച്ചൊക്കെ അതിൽ എലമെന്റ്സ് ഉണ്ടാവും എന്റെ. പക്ഷെ രണ്ടിലെന്റെ എക്സ്ട്രീം ആട്ടോ. മധുര മനോഹരമൊക്കെ ഭയങ്കര എക്സ്ട്രീം ആണ് അതിലെ ക്യാരക്ടർ. എക്സ്ട്രീം പൈങ്കിളിയാണല്ലോ, ഇത്രയൊന്നും അല്ല ഞാൻ. ഞാനൊരു ഇതിന്റെ ഒക്കെ ഒരു നടുക്ക് നിൽക്കുന്ന ആണെന്ന് വേണമെങ്കിൽ പറയാം. മുകുന്ദനുണ്ണി എന്തായാലും അല്ല, കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന മധുര മനോഹരത്തിലെ ക്യാരക്ടർ ഒക്കെയാണ്. ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതും പ്രണയത്തെ സപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനത്തെ ഒരു ടൈപ്പ് ഒക്കെയാണ്. കുറച്ചൊക്കെ കണക്ഷൻ ഉണ്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
2: ഓട്ടോ ഓക്സിജനിലേക്ക് വിട്ടോ. ഓക്സിജനിൽ 1.5 ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജനിൽ 1.5 പർച്ചേസ് ചെയ്യാൻ പോവാ.
3: ഓക്സിജനിൽ 1.5 ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: വെൽക്കം ബാക്ക് ടു ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ വിത്ത് മീ ആർജെ അനാമിക. ആർഷ ചാന്ദിനി ബൈജു ആണ് ഇന്ന് ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോയില് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ആർഷ, നമ്മളോട് സിനിമാ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലേ. നമുക്ക് ഇനിയും കുറച്ചധികം വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ടുണ്ട്. ഇപ്പൊ ആർഷ, സിനിമയിലെത്തിയ ശേഷം എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള മാറ്റങ്ങള് എന്തെങ്കിലും വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? സിനിമയിലെത്തിയ ശേഷം കുറച്ചുകൂടെ മച്ചുവേർഡ് ആയി, ബോൾഡ് ആയി, കോൺഫിഡന്റ് ആയി, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ?
1: പണ്ട് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയിരുന്നു, സിനിമയിൽ വന്നതിന് ശേഷം കോൺഫിഡൻസ് കുറഞ്ഞ ശരിക്കും എനിക്ക് തോന്നുന്നത്. പണ്ടൊക്കെ കുറച്ചുകൂടെ അല്ല, ചെറുപ്പം തൊട്ടേ ഈ സ്റ്റേജിലും ഒക്കെ നമ്മള് ചെറിയ ക്ലാസ്സുകൾ തൊട്ടപ്പോൾ എനിക്ക് സ്റ്റേജ് അങ്ങനത്തെ ഒരു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. സ്റ്റേജ് ഫിയറോ അല്ലെങ്കിൽ പണ്ടൊക്കെ ശരിക്കും സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചപ്പോ എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇഷ്യൂസ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഇപ്പോഴാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ എനിക്ക് ആൾക്കാർ ജഡ്ജ് ചെയ്യുമോ അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ മനസ്സിൽ വന്ന് തുടങ്ങി തോന്നുന്നു. ഞാൻ അതിനെ പറ്റി ശരിക്കും ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴാണ് ശരിക്കും അങ്ങനെ ആലോചിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നു. ഇപ്പോഴാണ് പൊതുവെ കോൺഫിഡൻസ് ഇങ്ങനെ ഗ്രാഫ് താഴോട്ട് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
0: നമ്മൾ ഈ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൊച്ചല്ലേ, അപ്പൊ നമുക്ക് അറിയില്ലല്ലോ ആൾക്കാർ ജഡ്ജ് ചെയ്യോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ എന്തും കാണിക്കും, ഡാൻസ് കളിക്കണമെങ്കിൽ ഡാൻസ് കളിക്കും, പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടും. പക്ഷെ കുറച്ചുകൂടെ വലുതാവുമ്പോ അയ്യോ അവര് അത് കേട്ട് കഴിഞ്ഞാൽ ബോറായിരിക്കോ, അങ്ങനെ എന്തെങ്കിലും ഉള്ള ചിന്ത നമുക്ക് വരുന്നത് കൊണ്ടാവാം.
1: എനിക്ക് ചെറുപ്പത്തിൽ അല്ലാതെ സ്കൂളിലും ഹൈസ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്നതാണെങ്കിലും ഭയങ്കര എല്ലാത്തിലും ഇപ്പഴും ഇപ്പൊ അങ്ങനെ അല്ലാന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷെ അത്രയും ഒരു ജഡ്ജ്മെന്റ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് വരുമ്പോഴത്തോറും മുമ്പോട്ട് പോകുമ്പോഴും കുറച്ച് കുറയുന്നതായിട്ട് തോന്നുന്നുണ്ട്, അത്രേ ഉള്ളു.
0: ആർഷ, അപ്പൊ പാട്ട് പാടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പൊ പാട്ട് പാടി തരാമോ എനിക്ക് വേണ്ടി?
1: പഴയൊരു പാട്ടുണ്ട്, അത് എനിക്കിവിടെ അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതൊക്കെ പാടാം. ഞാൻ അത് പാടാം.
0: ഓക്കെ, പഠിക്കും.

0: ആഹാ, നല്ല രസമായിട്ട് പാടിയല്ലോ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കേട്ടിരിക്കാനായിട്ട്.
1: എനിക്ക് ഞാൻ ഈ പാട്ട് ആദ്യമായിട്ടാണ് പാടുന്നത്. പക്ഷെ ഇവിടെ വീട്ടിലെ അമ്മയും ഒക്കെ പാടാറുണ്ട്. ഈ പാടർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയൊക്കെ പാടാൻ
0: വീട്ടുകാരൊക്കെ പാട്ട് പാടുവോ?
1: അമ്മയുടെ ഫാമിലി ഉള്ളവരൊക്കെ കുറച്ച് ഓർത്തൊരു പാട്ടുകാരല്ല, പക്ഷെ അവർക്ക് പാടാനുള്ളൊരു കഴിവൊക്കെ ഉണ്ട്. ഒരു പാടും ഇഷ്ടമാണ്. ആ, എന്റെ അമ്മയും എന്റെ അപ്പൂപ്പനും അമ്മയുടെ സിസ്റ്ററും ഒക്കെ നന്നായി പാടും. നല്ലതായിട്ട് പാടാൻ കഴിവുള്ളവരാണ്.
0: പാട്ട് പാടാനായിട്ട് കഴിവുണ്ട്, അതുകൊണ്ട് ആ ഒരു കഴിവ് ആർഷയ്ക്കും കിട്ടിയിട്ടുണ്ട്. നല്ല രസമായിട്ട് പാടിയിട്ടോ. പാട്ട് ഫീൽഡിലേക്ക് നോക്കുന്നുണ്ടോ?
1: അങ്ങനെയൊന്നും നോക്കുന്നില്ല. എനിക്ക് ഇഷ്ടമാണ് പാടാൻ, പക്ഷെ നന്നായി പാട്ട് പാടാൻ അറിയാവുന്നവരുണ്ടല്ലോ.
0: അയ്യോ, അങ്ങനെയല്ല. നമുക്കിപ്പോ പാട്ട് പാടാനായിട്ട് നമുക്ക് കഴിവുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ പുറത്തേക്ക് എടുക്കാനായിട്ടുള്ള ഒരു അവസരമാണല്ലോ സിനിമ എന്ന് പറയുന്നത്.
1: ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പാട്ടും പാട്ടുകാരൊക്കെ. എനിക്ക് ഏറ്റവും എനിക്ക് അത്ഭുതവും അല്ലെങ്കിൽ ഒരു ഭയങ്കര റെസ്പെക്റ്റും ഒക്കെ ഉള്ളത് എനിക്ക് ഒരു അഡ്മിറേഷൻ അങ്ങനെയൊക്കെ ഉള്ളത് എനിക്ക് പാട്ടുകാരടുത്താണ്. അതൊരു എന്താ പറയാ, അതൊരു വലിയ കഴിവാണ് പാട്ട് പാടാ എന്നുള്ളത്. നന്നായി പാടുന്നവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.

0: ഒപ്പം
1: ഗുണമേന്മയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം, നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ചേട്ടാ, നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ വീണ്ടും കേടായി.
5: കറക്റ്റ് ടൈമിലാ കേടായത്. ഓക്സിജനിൽ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ.
6: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
7: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: യെസ്, അങ്ങനെ ആ കുറച്ച് മനോഹരമായ പാട്ടുകളെ കേട്ടതിനു ശേഷം വി ആർ ബാക്ക് ഓൺ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ. കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. ഇന്നത്തെ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോയില് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നടിയായിട്ടുള്ള ആഷ ബൈജു ആണ്. ആഷ ഇങ്ങനെ സിനിമാ വിശേഷങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അല്ലെ? അപ്പോഴേക്കുമാണ് നമ്മൾ പാട്ടിലേക്ക് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇനിയും ഒരുപാടധികം സിനിമാ വിശേഷങ്ങളും ഒക്കെ ചോദിച്ചറിയാനായിട്ടുണ്ട്. ഇനിയിപ്പോ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഇനി ഇന്ന ആക്ടറിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ളത് ആരുടെ കൂടെയാണ്?
1: ലാലേട്ടന്റെ കൂടെ ലാലേട്ടന്റെ കൂടെ വളരെ കുറച്ചുണ്ടായിരുന്നു, പക്ഷെ ലാലേട്ടന്റെ കൂടെ നല്ലൊരു ഒരു റോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്. മമ്മൂക്കയുടെ കൂടെ ചെയ്യണമെന്നുണ്ട്. എല്ലാ നല്ല ആക്ടേഴ്സിന്റെ കൂടെ എനിക്ക് പെർഫോം ചെയ്യണമെന്നുണ്ട്. അങ്ങനെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഇവരെ ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടന്റെ മമ്മൂക്ക. അവരുടെ കൂടെയൊക്കെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന്.
0: മലയാളത്തിലെ എല്ലാ ആക്ടേഴ്സിനെയും കൂടെ എനിക്ക് അഭിനയിക്കണമെന്ന് മാത്രം മതി അല്ലേ?
1: അതെ അതെ അതെ. അല്ല, അതിപ്പം തമിഴിലെ ഇന്റർവ്യൂസ് കൊടുത്ത് അവര് ചോദിക്കുമ്പോൾ ഞാൻ ഇതന്നെ പറഞ്ഞു. അങ്ങനെയാണല്ലോ, നമുക്ക് എല്ലാ നല്ല ആക്ടേഴ്സിനെയും കാണുമ്പോൾ അവരോട് കൂടെ അഭിനയിക്കാനാണല്ലോ തോന്നുന്നത്. അപ്പൊ അല്ലെ, അതൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ അല്ല, സത്യമായിട്ട് പറഞ്ഞതാണ്.
0: ആർഷ ഇപ്പൊ ചെയ്തതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഏതായിരുന്നു? ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ എഫേർട്ട് കൂടുതൽ വേണമെന്ന് ചിന്തിച്ചൊരു ക്യാരക്ടർ ഏതായിരുന്നു?
1: അല്ല, ചെയ്ത സമയത്ത് എനിക്ക് വളരെ അങ്ങനെ തന്നെ ആവറേജ് ആയിരുന്നു. കാരണം അത് മുഴുവൻ സീരീസും നമ്മളുടെ ഒരു ക്യാരക്ടറിന്റെ ഒരു ഇതിൽ പോകുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഒരു റെസ്പോൺസിബിലിറ്റി പോലെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടർ നന്നായിട്ട് പോയില്ലെങ്കിൽ സീരീസിനെ അത് ബാധിക്കും എന്നൊക്കെ ആ സമയത്ത് അങ്ങനെയൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഈ ഒരു ചിന്ത ഉണ്ട്. അതിപ്പോ തുടരുന്നില്ല ചെയ്യുമ്പോഴാണെങ്കിലും ആ ഒരു ക്ലൈമാക്സില് ഏറ്റവും പീക്ക് പോയിന്റിൽ സിനിമയിൽ വരുന്ന ക്യാരക്ടറാണ്. അപ്പൊ അത് പാളിപ്പോയാല് അതൊരു സിനിമയ്ക്ക് അതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും എന്റെ മനസ്സിലുണ്ട്. പിന്നെ അതിനകത്ത് വലിയ അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചോ പേടിച്ചോന്ന് ഇരിക്കുന്നു അങ്ങനത്തെ ചിന്തയല്ല ഞാൻ ഈ പറയുന്നത്. കാരണം നല്ലൊരു ഡയറക്ടറുണ്ട് തരുൺ മൂർത്തി ചേർന്ന്, നമുക്കറിയാം അദ്ദേഹം നല്ല ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിലൊരു വിശ്വാസമുണ്ട്. അപ്പൊ അതൊരിക്കലും അവരൊരിക്കലും മോശമായിട്ട് നമ്മളെടുത്ത് പെർഫോമൻസ് എടുക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ നമുക്ക് മനസ്സിലുണ്ടല്ലോ ഈ ഒരു സംഭവം അത്രയും നന്നായിട്ട് വരണം, ബെസ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു ചിന്തയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ പേടിയൊന്നും ഇല്ല, അങ്ങനെയൊന്നുമല്ല. കാര്യം നമുക്ക് ടീമിലെപ്പോഴും നമ്മൾക്കൊരു വിശ്വാസമുണ്ട്. ഈ ഡയറക്ടറിലും അവരുടെ ടീമിലും നമുക്കൊരു വിശ്വാസം എപ്പോഴും ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്കും ഒരു കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു സെറ്റിൽ പോയി നിൽക്കുമ്പോഴേ. അല്ലെങ്കിൽ നമുക്കൊരു മുഴുവൻ പാളും നമ്മുടെ പരിപാടികളൊക്കെ.

0: கோபம்.
1: டிரைவிங் இனி கூடுதல் மிகச்சதாக்கா டயர் ஸ்டேஷன், 3D வீல் அலைன்மெண்ட், வீல் பேலன்சிங், டயர் அலோய் வீல் ஃபிட்டிங், நைட்ரஜன் ஃபில்லிங், அப்போலோ, JK, ஃபயர் ஸ்டோன் டயர்ஸ் எந்திவ ஓணம் ஓஃபரிலூடே சொந்தமாக்காம். டயர் ஸ்டேஷன் நியர் ஜூபிலி மந்திரம், புலமன், கொட்டாரக்கர.
2: எங்கோட்ட போகண்டது
3: ചേട്ടാ? ഓട്ടോ ഓക്സിജനിലേക്ക് കിട്ടോ. ഓക്സിജൻ ഒന്നൊന്നര ഓണം സെയിൽ നടക്കുമല്ലേ ഓഗസ്റ്റ് 24 വരെ. ഓണത്തിന്റെ ഓഫറിൽ ഓക്സിജന് ഒരു ഒന്നൊന്നര പർച്ചേസ് ചെയ്യാൻ പോവാ.
4: ഓക്സിജനിൽ ഒരു ഒന്നൊന്നര ഓണം സെയിൽ ഓഗസ്റ്റ് 24 വരെ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ആ ഒരു അവരുടെ പിന്നെ നമുക്ക് എനിക്ക് ഓൾറെഡി നമുക്ക് അറിയാമല്ലോ, നമുക്കത് കേസിനെ പറ്റി നന്നായി അറിയായിരുന്നു, എനിക്ക് ഇതിന് മുന്നേ തന്നെ അറിയായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസും ആർട്ടിക്കിൾസ് ഒക്കെ അയച്ചപ്പം അതും കുറച്ച് ഹെൽപ്ഫുള്ളായി.
1: ഈ സിനിമ അല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് പാരലലി കൊണ്ടുപോകുന്നത്?
0: വേറെ ഞാൻ എന്റെ ഞാൻ പഠനം പൂർത്തിയാക്കി, പിന്നെയുള്ളത് ഞാൻ ക്ലാസിക്കൽ ഡാൻസും കർണാട്ടിക് മ്യൂസിക്കും പഠിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെയാണ് ഇതിന്റെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. എനിക്ക് ഇപ്പൊ ഷൂട്ടൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ കർണാട്ടിക് ക്ലാസ്സസിന് ടീച്ചറിന്റെ അടുത്ത് പോകും, ഡാൻസും ഞാൻ കണ്ടിന്യൂ ചെയ്യും, അങ്ങനെയുണ്ട്.
1: സിനിമയിലേക്ക് കടന്നു വരാനായിട്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും. ഇന്നത്തെ കാലത്ത് സിനിമയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പൊ ഈ ഒരു ആശയുടെ ലൈഫിൽ നിന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും?
0: എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള പേഷ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ ജോലിയിലും ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു ചാടാതെ നമ്മൾ ഓരോ കാര്യങ്ങളും ആലോചിച്ച് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ആ ഒരു ക്ഷമ വേണം. നമുക്ക് പറ്റിയത് വരുമെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഇരിക്കല്ല, നമ്മൾ അതിന്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യണം. എന്താണോ ഇപ്പോ നമ്മുടെ ക്രാഫ്റ്റ് നമ്മൾ ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ ജെനുവിൻ ആയിട്ട് ഞാൻ പറഞ്ഞ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മളിങ്ങനെ ചിലരിപ്പോ ഇപ്പൊ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മളൊരു പടത്തിലേക്ക് നമ്മൾ ഓഡിഷൻ കൊടുത്താണെങ്കിൽ നമ്മൾ വരുമ്പോ നല്ല ടീമാണോ എന്ന് നോക്കുക, ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരാണോ അതിലുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ടൊക്കെ വരിക. നമ്മൾ കേൾക്കാറുണ്ടല്ലോ ചിലത് പറ്റിക്കും, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ എപ്പോഴും നല്ല ടീമാണോ അങ്ങനെയൊക്കെ ഒന്ന് അന്വേഷിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മുമ്പോട്ട് വരിക. റോഡുകളൊക്കെ ഉണ്ടാവുമല്ലോ, ചിലർ ചുമ്മാ കത്തിക്കില്ല, അവരെ ഫേക്ക് ഓഡീഷൻസ് ഒക്കെ വെക്കില്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനൊക്കെ പോകുമ്പോൾ നമ്മളെല്ലാം നോക്കി പ്രോപ്പറായിട്ട് ഇതൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണല്ലോ, ഇത് ഫുള്ളതാണോ, ഇവരൊക്കെ ജെനുവിൻ ആയിട്ടുള്ള ടീമാണോ എന്നൊക്കെ നോക്കിയിട്ട് പോവാ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് പേഷ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിനിമകളിലേക്ക് വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓരോരോ പ്രോജക്ടും നമ്മൾ ഡെസ്പെറേറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ പ്രോജക്ട്സ് എടുക്കാതെ നമുക്ക് പറ്റുന്നതാണോ എന്നൊക്കെ നോക്കി വെയിറ്റ് ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്റെ എക്സ്പീരിയൻസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: ഓക്കെ, അപ്പൊ ആർഷ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക് യു സോ മച്ച്. എന്നെ വിളിച്ചതിന് അനാമിക, അനാമികയുടെ കൂടെ കോൺവേഴ്സേഷൻ ഭയങ്കര രസമായിരുന്നു. ഞാൻ സമയം പോയതേ അറിഞ്ഞില്ല. അപ്പൊ താങ്ക് യു സോ മച്ച്, നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. താങ്ക് യു. ജെനുവിനായിട്ട് പറഞ്ഞാ കേട്ടോ.
1: ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നല്ല ഐശ്വര്യം നിറഞ്ഞ ഒരു ഓണം, നല്ലൊരു വർഷമാകട്ടെ. എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
2: ഈ ലാപ്ടോപ്പ് എന്തൊരു സ്ലോ ആയ, മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
3: അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായില്ലേ?
4: ഓക്സിജനിൽ ഒരോന്നൊന്നര ഓണം സെയിൽ. ഓഗസ്റ്റ് 24 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില, 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും.
5: ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ രാത്രിയുടെ നിശബ്ദതയ്ക്ക് ഓർമ്മകളെ കൊണ്ടുവരാൻ വല്ലാത്തൊരു കഴിവുണ്ട്. നമ്മളെപ്പോഴോ മറന്നുവെന്ന് കരുതിയ ചില മുഖങ്ങൾ, ചില ചിരികൾ, ഒരു കാലത്ത് നമ്മുടെ ലോകമായിരുന്ന ചില മനുഷ്യർ, ഇവരൊക്കെ ഈ ഇരുട്ടിൽ മിന്നാമിനുങ്ങുകളെ പോലെ മിന്നിമായുന്നത് കാണാം. പക്ഷേ ആ ഓർമ്മകളെ ഒരു നെടുവീർപ്പോടെ നെഞ്ചോട് ചേർക്കുമ്പോഴും ആ പഴയ കാലം തിരികെ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ചില ഇഷ്ടങ്ങൾ ഒരു വേനൽ മഴ പോലെയാണ്. അത് പെയ്തു തോർന്നതിന് ശേഷമുള്ള മണ്ണിലെ പുതുമണ്ണിനാണ് ഏറ്റവും ഭംഗി. ആ മഴ വീണ്ടും പെയ്യാൻ നമ്മൾ ആഗ്രഹിക്കില്ല. ഒരുപക്ഷെ അന്ന് ആ സ്നേഹം അല്ലെങ്കിൽ ആ സൗഹൃദം അവസാനിച്ചതുകൊണ്ടാവാം ഇന്ന് അതിനിത്രയേറെ സൗന്ദര്യമുള്ളത്. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ, ഓർമ്മകളുടെ ചില്ലുകൂട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, പലപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ പഴയ നമ്മളെ തന്നെയാണ്. ഒന്നുമറിയാത്ത, വളരെ നിഷ്കളങ്കമായി ചിരിച്ചിരുന്ന, ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ സന്തോഷം കണ്ടെത്തിയിരുന്ന നമ്മൾ. കാലം നമ്മളെ ഒരുപാട് മാറ്റിയിരിക്കുന്നു. ലൈഫിൻ്റെ പല അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നമ്മൾ കൂടുതൽ പക്വതയുള്ളവരായി. ഇന്നത്തെ ഈ സാഹചര്യത്തിലേക്ക് പഴയ സൗഹൃദമോ പ്രണയമോ തിരികെ വന്നാൽ അത് പഴയതുപോലെ ചേർന്ന് പോകണമെന്നില്ല. രൂപം മാറിയ പസിൽ കഷ്ണങ്ങൾ പോലെയാണത്. എത്ര ശ്രമിച്ചാലും പഴയതുപോലെ കൃത്യമായി അത് ചേരില്ല. അതുകൊണ്ട് ആ സ്നേഹവും അന്നത്തെ ആ നിഷ്കളങ്കതയും ആ പഴയ കാലത്ത് തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും മനോഹരം. മാറുന്ന കാലത്തിനൊപ്പം മാറാത്ത ഓർമ്മകളായി അവശേഷിക്കാൻ ചിലർ തിരികെ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പ്രണയം മാത്രമല്ല, ചില സൗഹൃദങ്ങളും അങ്ങനെയാണ്. സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കാലത്ത് പരസ്പരം കാണാതെ ഒരു ദിവസം പോലും കടന്നു പോവാത്ത ചില കൂട്ടുകാർ നമുക്കുണ്ടായിരുന്നില്ലേ? നമ്മളെന്നും ഇങ്ങനെ ഒന്നിച്ചുണ്ടാകണം എന്ന് പരസ്പരം വാക്ക് നൽകിയവർ. എന്നാൽ ഇന്ന് അവരിൽ പലരും നമ്മുടെ ഫോണിലെ വെറും കോണ്ടാക്റ്റ് പേരുകൾ മാത്രമാണ്. ഇടയ്ക്കെപ്പോഴെങ്കിലും ഒരാശംസയിൽ ഒതുങ്ങുന്ന ബന്ധങ്ങൾ. തുടക്കത്തിൽ അതൊരു സങ്കടമായിരുന്നാലും പിന്നീടെപ്പോഴോ നാം തിരിച്ചറിഞ്ഞു, ചില മനുഷ്യർ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രമാണെന്ന്. നമ്മുടെ കൂടെ കുറച്ചു ദൂരം നടക്കാൻ നമുക്ക് ചിലത് കാട്ടിത്തരാം. അവരെ നമ്മുടെ ജീവിതയാത്ര മുഴുവൻ കൂടെ കൂട്ടാൻ ശ്രമിച്ചാൽ ആ ചെറിയ യാത്രയുടെ ഭംഗി കൂടി നഷ്ടപ്പെടും. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില സ്നേഹങ്ങൾ നമ്മളെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ജീവനതുല്യം സ്നേഹിച്ചിട്ടും പകരം കണ്ണുനീർ മാത്രം നൽകി

ആ നഷ്ടങ്ങളാണ് നമുക്ക് നമ്മുടെ സ്വന്തം കരുത്ത് എന്താണെന്ന് കാട്ടി തന്നത്. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നമ്മളെ പഠിപ്പിച്ചത് ആ വേദനകളാണ്. അതുകൊണ്ട് നമ്മളെ നമ്മളാക്കിയ ആ പഴയ മുറിവുകൾ ഇനി ഒരിക്കലും ഒരു സ്നേഹത്തിൻ്റെ രൂപത്തിൽ തിരികെ വരാതിരിക്കട്ടെ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരു കാര്യത്തെ പൂർണ്ണമായി അംഗീകരിക്കുക എന്നതിൽ വലിയൊരു സമാധാനമുണ്ട്. ഒരാളെ മറക്കുകയോ അവരെ വെറുക്കുകയോ ചെയ്യുമ്പോഴല്ല നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകുന്നത്, മറിച്ച് അവർക്ക് നമ്മുടെ ലൈഫിലുണ്ടായിരുന്ന അധ്യായം അവസാനിച്ചു എന്ന് പൂർണ്ണമായും ഉൾക്കൊള്ളുമ്പോഴാണ്. വായിച്ചു തീർത്ത ഒരു മനോഹരമായ കവിത പോലെയാണിത്. ആ കവിതയുടെ വരികൾ എന്നും മനസ്സിലുണ്ടാവും. പക്ഷേ എല്ലാ ദിവസവും ആ പുസ്തകം തുറന്ന് വായിക്കേണ്ട കാര്യമില്ല. ചില മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അവർ എവിടെയാണെങ്കിലും സന്തോഷമായിരിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ വലിയ കൊടുങ്കാറ്റുകൾക്ക് ശേഷം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ ഇന്നത്തെ ഈ സമാധാനത്തിലേക്ക് അവർ വീണ്ടും കടന്നു വരാതിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പ്രായം കൂടുന്തോറും സ്നേഹം, കൂട്ട് എന്നീ വാക്കുകൾക്ക് നമ്മൾ നൽകുന്ന അർത്ഥവും മാറിക്കൊണ്ടിരിക്കും. 20s നാം ആഗ്രഹിച്ചിരുന്ന പ്രണയത്തിൻ്റെയോ സൗഹൃദത്തിൻ്റെയോ നിർവചനമല്ല 30s, 40s നമുക്കുള്ളത്. അന്ന് വലിയ വഴക്കുകളും അതിനുശേഷമുള്ള നാടകീയമായ കൂടിച്ചേരലുമൊക്കെ വലിയ സംഭവമായി നമുക്ക് തോന്നിയിരുന്നിരിക്കാം. എന്നാൽ ഇന്ന് നാം ആഗ്രഹിക്കുന്നത് അതല്ല. ഇന്ന് നമുക്ക് വേണ്ടത് ഒരു സമാധാനമാണ്. ഒന്നും മിണ്ടിയില്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കുന്ന ശാന്തമായ ഒരു കൂട്ട്. ആ പഴയ ബഹളമായ സ്നേഹം അന്നത്തെ ആ പ്രായത്തിന് ഏറ്റവും മികച്ചതായിരുന്നു. ഇന്നത്തെ ഈ ശാന്തതയിലേക്ക് ആ പഴയ കാലത്തെ കൊണ്ടുവന്നാൽ അതൊരു അസ്വസ്ഥതയായി മാറും. അതുകൊണ്ട് അന്നത്തെ ആ മനോഹരമായ സ്നേഹം അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി അവിടെ തന്നെ നിൽക്കട്ടെ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാവുന്നൊരു പാട്ട്, നിശാഗന്ധയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ രാത്രി പതിയെ പകലിലേക്ക് വഴിമാറുന്നതുപോലെ കഴിഞ്ഞ കാലത്തെ അനുഗ്രഹിച്ചുകൊണ്ട് അതിനെ അവിടെ തന്നെ ഉപേക്ഷിക്കാൻ നമുക്ക് പഠിക്കാം. നമ്മുടെ ലൈഫിലേക്ക് വന്നവരും പാതിവഴിയിൽ കൊഴിഞ്ഞുപോയവരും ഒപ്പം നിന്നവരും ഒക്കെ ചേർന്നതാണ് ഇന്നത്തെ ഈ നമ്മൾ. അവർ തന്ന സന്തോഷങ്ങൾക്കും അവർ പഠിപ്പിച്ച പാഠങ്ങൾക്കും നന്ദി പറയുക. അതുപോലെ തന്നെ അവർ തിരികെ പോയതിനും ഒരു നന്ദി പറയുക. കാരണം അവർ പോയതുകൊണ്ടാണ് പുതിയ പലരും നമ്മുടെ ലൈഫിലേക്ക് വന്നത്. ഇന്ന് നിങ്ങളുടെ ഒപ്പമുള്ള, നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ലൈഫിനെയും മനുഷ്യരെയും സ്നേഹിക്കുക. പഴയകാലം ഭിത്തിയിൽ തൂക്കിയിട്ട ഒരു മനോഹരമായ ചിത്രം മാത്രമാണ്, അതൊരിക്കലും നാളത്തേക്കുള്ള തിരക്കഥയല്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി,
1: ദി ക്യൂ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: കുടജാദ്രി കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവ

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു